0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുബൽ. ഇന്ന് 2026 മെയ് മാസം 20 ബുധനാഴ്ച. കൊലവർഷം 1201, എടവമാസം 6 പുണർദം നക്ഷത്രം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം ആരംഭിക്കാം. ഒരു ചിന്തയെ തിരഞ്ഞെടുക്കുക, ആ ചിന്തയെ നിങ്ങളുടെ ജീവിതമാക്കുക, അതിനെക്കുറിച്ച് സ്വപ്നം കാണുക, ആ ചിന്തയിൽ ജീവിക്കുക. പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിച്ച് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. നിങ്ങളുടെ ആ വലിയൊരു സ്വപ്നത്തിന് വേണ്ടി സർവ ഊർജവും നൽകിയാൽ വിജയം നിങ്ങളെ തേടിയെത്താം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇന്ന് തന്നെ ശ്രദ്ധ തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും സുന്ദരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ ഓരോ നിമിഷവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളിലൂടെ കടന്നുപോകുന്നത്. ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഒന്നും നടക്കാറില്ല, നടക്കണമെന്നുമില്ല. അതുപോലെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുകൂടി ഉണ്ടാവില്ല. അതാണ് മനുഷ്യ ജീവിതം. ഇന്ന് നാമെല്ലാം പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ പ്രസംഗമല്ല, പ്രവൃത്തിയാണ് വേണ്ടത്. പ്രകൃതിയിലെ മാലിന്യത്തെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് നാം നിർമാർജനം ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും വാക്കുകളിലുമുള്ള മാലിന്യമാണ്. മാലിന്യ സംസ്കരണം ആരംഭിക്കേണ്ടത് അവനവനിൽ നിന്ന് തന്നെയാണ്. വിദ്വേഷവും പരിഹാസവും നിറഞ്ഞ വാക്കുകൾ പ്രകൃതിയിലെ വിഷവായുവിനേക്കാൾ ഭീകരവും അപകടകാരികളുമാണ്. നമ്മുടെ വാക്കുകൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ മാലിന്യം നിറയ്ക്കാൻ കാരണമാവരുത്. പകരം ഹൃദയത്തിൽ നമ്മുടെ സുഗന്ധം നിറയ്ക്കാൻ അത് കാരണമാകട്ടെ. പ്രകൃതി സംരക്ഷണവും ശുദ്ധീകരണവും നമുക്ക് ഓരോരുത്തർക്കും നല്ല വാക്കുകളിൽ നിന്നും ആരംഭിക്കാം. ചില കാര്യങ്ങൾ അവ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണെങ്കിലും അവ നമ്മെ അലോസരപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന്, പഴയ വസ്ത്രങ്ങൾ, നിറം മങ്ങിയ വസ്ത്രങ്ങൾ, ഇവ അണിയുമ്പോൾ നമുക്കൊരു അപകർഷതാബോധം തോന്നാറുണ്ട്. വസ്ത്രങ്ങൾ അവ ഒരിക്കലും നമ്മുടെ കഴിവുകളെയോ പ്രതിഭകളെയോ നിർവചിക്കുന്ന ഒന്നല്ല. അതുപോലെ പാവപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കുള്ളൂ എങ്കിൽ നാം വലിയ സ്വത്തും പദവിയുമുള്ള സൗഹൃദങ്ങൾ ആഗ്രഹിക്കും. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. എന്നാൽ സൗഹൃദത്തിൽ പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും എന്ത് പങ്കാണ് നാം കൽപ്പിക്കേണ്ടത്? വയസ്സായ മാതാപിതാക്കളെ എപ്പോഴും പൊതുപരിപാടികളിൽ അഭിമാനത്തോടെ കൊണ്ടുപോകാനും അവരെ പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്താതിരിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. മാതാപിതാക്കളെ സേവിക്കുക എന്നത് അന്നദാനം പോലെ ഏറ്റവും മഹത്വമേറിയ കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും സംഭാവ്യമല്ലാത്ത കാര്യമായി മാതാപിതാക്കളുടെ പരിചരണം മാറിയിരിക്കുന്നു. ലളിതമായ ജീവിതം നയിക്കുന്ന നാം അപകർഷതാബോധത്തോടെ സമ്പന്നരുടെ ജീവിതത്തെ നോക്കിക്കാണാറുണ്ട്. എന്നാൽ നമ്മുടെ രൂപം, ലാളിത്യം ഇവയൊന്നും നോക്കി മറ്റൊരാൾക്കും നമ്മുടെ സംതൃപ്തിയോ വിജയമോ അളക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നാണിക്കേണ്ട ഒരു കാര്യവുമില്ല. സ്നേഹം പോലെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പക്വമതികളായ മനുഷ്യർ അവരവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുള്ളത് സ്നേഹം പോലെ തന്നെ നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു കാര്യം നാം അംഗീകരിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവാണ്. നിലനിൽക്കാൻ കഷ്ടപ്പെടുന്ന അവസരത്തിൽ ഒരാളെ ചേർത്ത് നിർത്തി ആ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ ചെറുതോ വലുതോ ആയ ഒരു സഹായഹസ്തമായി നിൽക്കുകയും ആ വ്യക്തിയെ അവർ ആയിരിക്കുന്നത് പോലെ തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കൂട്ട് എല്ലാവർക്കും അനിവാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെയൊരു കൂട്ട് എല്ലാവർക്കും ലഭിക്കാറില്ല, അത് എളുപ്പമുള്ള കാര്യവുമല്ല. അങ്ങനെയൊരു കൂട്ട് നമുക്കില്ല എന്ന് കരുതുക എങ്കിൽ മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെയൊരു കൂട്ടാവാൻ നമുക്ക് സാധിച്ചാലോ, എത്ര നല്ലതാണ്. നാം അതിന് ശ്രമിക്കാറില്ലെങ്കിൽ പോലും എല്ലാവരെയും കണ്ണടിച്ച് വിശ്വസിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് വെച്ച് അതിനർത്ഥം ആരെയും വിശ്വസിക്കരുത് എന്നല്ല. ഇക്കാര്യത്തിൽ ഒരു നല്ല വിവേചന ബുദ്ധി ആവശ്യമാണ്. ഒരു സന്തുലിതാവസ്ഥ ഇക്കാര്യത്തിൽ പാലിക്കുന്നതാണ് യുക്തി. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ ശ്രമിക്കാം, പക്ഷേ എല്ലാവരെയും ഒരുപോലെ വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സിന്റെ സമാധാനം കളയുന്നവരെ മാറ്റി നിർത്തുന്നതിനെ സ്വാർത്ഥത എന്ന് വിശേഷിപ്പിക്കാമോ? ഒരിക്കലുമില്ല. അത് നാം സ്വയം നേടാൻ ശ്രമിക്കുന്ന ഒരു സംരക്ഷണമാണ്. സമാധാനം എന്നത് മറ്റാർക്കും നൽകാൻ കഴിയാത്ത, നാം നേടിയെടുക്കേണ്ട സ്വകാര്യ സമ്പാദ്യമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരാളെയും ദുഷിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഇരിക്കാം. നാം കണ്ടുമുട്ടുന്ന നല്ല ആളുകൾ നമുക്ക് സന്തോഷം തരുന്നു, ദുഷ്ടരായ ആളുകൾ നമുക്ക് അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് തരുന്നു. ഏറ്റവും മോശമായ ആളുകൾ നമുക്ക് അനുഭവ പാഠങ്ങൾ നൽകുന്നു. ഏറ്റവും നല്ല ആളുകൾ നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്നു. ജീവിതം വിജയകരമാക്കാനാണ് നാം ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഊന്നൽ നൽകേണ്ടത്. ചിന്തിക്കാതെ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാതെ ഇരിക്കുക. ചിന്തിക്കാതെ വരും വരായികൾ ആലോചിക്കാതെ മുമ്പോട്ട് ചുവടുറപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ചിന്തിച്ചു മാത്രം ഇരിക്കാതെ കാര്യങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യുക. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം. ദിന തങ്ങളുടെ വിരോധം ദിന തങ്ങളുടെ വിരോധം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 20-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. കേരള ചരിത്രത്തെയും ലോക വ്യാപാര ചരിത്രത്തെയും മാറ്റിമറിച്ച സംഭവങ്ങളിലൊന്നായ വാസ്കോഡഗാമ കോഴിക്കോട് കാപ്പാട് തീരത്ത് ഇറങ്ങിയത് 1498 May 20 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ യൂറോപ്പിൽ നിന്നും കടൽ മാർഗം ഇന്ത്യയിലെ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്താണ് എത്തിയത്. ഇന്ത്യയിലേക്കുള്ള പുതിയ കടൽപാത കണ്ടെത്തിയതോടെ യൂറോപ്യൻ അധിനിവേശത്തിനും നേരിട്ടുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനും വഴിതെളിഞ്ഞു. അളവ് തൂക്കങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര സംവിധാനം രൂപീകരിക്കുന്നതിനായുള്ള മീറ്റർ കൺവെൻഷൻ ഒപ്പിട്ടതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും May 20 ലോക അളവ് ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. 1875 May 20 പാരീസിൽ വച്ചാണ് ഈ ഉടമ്പടി ഒപ്പിട്ടത്. ശാസ്ത്രം, വ്യവസായം, വ്യാപാരം എന്നിവയിൽ കൃത്യമായ അളവുകൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. തോമസ് ആൽവ എഡിസൺ വികസിപ്പിച്ചെടുത്ത കൈനറ്റോസ്കോപ്പ് എന്ന ഉപകരണം ആദ്യമായി പൊതുജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് 1891 May 20 ചലിക്കുന്ന ചിത്രങ്ങൾ കാണാൻ സഹായിക്കുന്ന ഈ ഉപകരണം സിനിമയുടെയും പിൽക്കാലത്ത് ടെലിവിഷന്റെയും വികാസത്തിന് വലിയ അടിത്തറയിട്ടു. ദൃശ്യമാധ്യമ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു നാഴികക്കല്ലുകൂടിയാണ് ഇത്. ചരിത്രത്തിൽ ആദ്യമായി ഒരാൾ മാത്രമായി വിമാനത്തിൽ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് കുറുകെ നിർത്താതെ പറന്നത് 1927 May 20 അമേരിക്കൻ പൈലറ്റായ ചാൾസ് ലിൻബർഗ് ന്യൂയോർക്കിൽ നിന്നും സ്പിരിറ്റ് ഓഫ് സെന്റ് ലൂയിസ് എന്ന വിമാനത്തിൽ യാത്ര തിരിച്ചു. 33 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം അദ്ദേഹം പാരീസിലെത്തി. വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ നേട്ടങ്ങളിൽ ഒന്നാണ് ഇത്. ബഹിരാകാശത്ത് സ്ഥാപിച്ച ഭീമൻ ദൂരദർശിനിയായ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് അതിന്റെ ആദ്യ ചിത്രം ഭൂമിയിലേക്ക് അയച്ചത് 1990 May 20 പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ ചുരുളഴിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിച്ച ഈ ദൂരദർശിനി ജ്യോതിശാസ്ത്ര പഠനങ്ങളിൽ പുതിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും കുറിച്ചുള്ള നമ്മുടെ അറിവ് ഈ ചിത്രം വന്നതോടെ വർദ്ധിച്ചു. അമേരിക്കൻ ഭരണത്തിന് കീഴിലായിരുന്ന ക്യൂബ ഔദ്യോഗികമായി ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയത് 1902 May 20 സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിന് ശേഷമുള്ള ഒരു സംക്രമണ കാലഘട്ടത്തിന് ശേഷമാണ് ക്യൂബയ്ക്ക് പരമാധികാരം ലഭിച്ചത്. തോമസ് എസ്ട്രാഡ പാൽമ ക്യൂബയുടെ ആദ്യ പ്രസിഡന്റായി ചുമതലയേറ്റു. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ സുപ്രധാനമായ മാറ്റമായിരുന്നു ഇത്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് മെയ് മാസം 20-ാം തീയതി. ഇന്ന് ലോക തേനീച്ച ദിനം. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ഈ ഭൂമിയുടെ നിലനിൽപ്പിന് തേനീച്ചകൾ ചെയ്യുന്ന സേവനം എത്ര വലുതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആധുനിക തേനീച്ച വളർത്തൽ രീതികളുടെ പിതാവ് ആന്റണി ജാൻസയുടെ ഓർമ്മയ്ക്കായി ഐക്യരാഷ്ട്രസഭ മാറ്റിവെച്ച ദിനമാണ് ഇന്ന്. നമ്മൾ കഴിക്കുന്ന 1/3 ഭക്ഷണവും നമ്മുടെ മുന്നിലെത്തുന്നത് തേനീച്ചകളുടെ കഠിനാധ്വാനം കൊണ്ടാണ്. പരാഗണം വഴി സസ്യങ്ങളുടെ വംശവർദ്ധനവിനും കാർഷിക വിളവെടുപ്പിനും ഇത്രയധികം സഹായിക്കുന്ന മറ്റൊരു ജീവിവർഗമില്ല. തേനീച്ചകളില്ല എങ്കിൽ നമ്മുടെ ഭക്ഷണമേശയിലെ പകുതിയിലധികം പഴങ്ങളും പച്ചക്കറികളും അപ്രത്യക്ഷമാകും. തേനീച്ചകളുടെ എണ്ണം ലോകമെമ്പാടും കുറഞ്ഞു വരികയാണ്. അവയെ സംരക്ഷിക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. നമ്മുടെ മുറ്റത്ത് തേനീച്ചകളെ ആകർഷിക്കുന്ന തരം പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കുക. രാസകീടനാശിനികൾ തേനീച്ചകളുടെ വംശനാശത്തിന് കാരണമാകുന്നുണ്ട്. ജൈവ രീതികൾ അവലംബിക്കാൻ ശ്രമിക്കാം. വേനൽക്കാലത്ത് തേനീച്ചകൾക്ക് കുടിക്കാൻ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വയ്ക്കുന്നത് അവരെ സഹായിക്കും. 1 കിലോ തേൻ ഉൽപ്പാദിപ്പിക്കാൻ തേനീച്ചകൾ ഏകദേശം 40 ലക്ഷം പൂക്കളിൽ സന്ദർശനം നടത്തണമെന്നാണ് കണക്ക്. അവരുടെ ആ അധ്വാനശീലത്തെയും ഐക്യത്തെയും നമുക്ക് മാതൃകയാക്കാം. തേനീച്ചകളില്ല എങ്കിൽ മനുഷ്യരാശിക്ക് നിലനിൽപ്പില്ല എന്ന് ശാസ്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയുടെ ഈ കുഞ്ഞു പോരാളികളെ സംരക്ഷിക്കുമെന്ന് നമുക്ക് ഇന്നത്തെ ദിവസം പ്രതിജ്ഞ ചെയ്യാം. മധുരമുള്ള ഒരു തേനീച്ച ദിനം ആശംസിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തി.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹ്ലിയ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹ്ലിയ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: Info@7.
4: നമസ്കാരം, Info@7 ആരംഭിക്കുന്നു. ഞാൻ അഭിരാമി. ജില്ലാ വികസന സമിതി യോഗം 30 May രാവിലെ 10:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കുഴൽമന്നം മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ അധ്യാപക ഒഴിവുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികകളിലാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത്. യോഗ്യത BTech അല്ലെങ്കിൽ BE. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് May 23 സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് May 26 രാവിലെ 10 എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 8547005086. അസാപ് കേരള ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സൌജന്യ തൊഴിൽ മേള May 30 നടക്കും. താൽപര്യമുള്ളവർ രാവിലെ 10 ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുമായി എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9495999667. ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ECG ടെക്നീഷ്യൻ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. ECGയിലും ഓഡിയോമെട്രിക് ടെക്നോളജിയിലും VHSC ഉണ്ടായിരിക്കണം. പ്രായപരിധി 2025 January 1 18-41 മധ്യേ. നിയമാനുസൃത വയസ്സളവ് അനുവദനീയം. വേതനം 20,385 രൂപ. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ May 23 രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കെൽട്രോണിന്റെ പാലക്കാട് നോളജ് സെന്ററിലേക്ക് SC ST വിഭാഗക്കാർക്കായി നടത്തുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. തിരുവനന്തപുരം ദേശീയ തൊഴിൽ സേവന കേന്ദ്രമാണ് പരിശീലനം നടത്തുന്നത്. കാലാവധി 1 വർഷം. പ്രതിമാസ സ്റ്റൈപ്പൻഡ് 1,000 രൂപ. പ്രായപരിധി 30 വയസ്സ്. 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ May 28 എത്തണമെന്ന് സെന്റർ മേധാവി അറിയിച്ചു. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 8590605273. 8590605273. തൃത്താല കുഴൽമന്നം MRS കളിൽ കരാറടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി May 28 നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് May 29 മാറ്റിയതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. LKG, 1-ാം ക്ലാസ് എന്നിവയിലേക്ക് പുതിയതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് ആനുകൂല്യങ്ങൾ ലഭിക്കുക. വെള്ളപേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം പ്രവേശനം ലഭിച്ച സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, സാക്ഷ്യപത്രം, രക്ഷിതാവിന്റെ ക്ഷേമനിധി പാസ്ബുക്ക്, ക്ഷേമനിധി ID കാർഡ്, ആധാർ കാർഡ്, IFSC സഹിതമുള്ള ബാങ്ക് പാസ്ബുക്ക് എന്നിവ ലഭ്യമാക്കണം. ഓൺലൈനായോ നേരിട്ടോ അപേക്ഷിക്കാം. അവസാന തീയതി June 5. വിവരങ്ങൾ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡ് ഓഫീസിൽ ലഭിക്കും. കൊഴിഞ്ഞാമ്പാറ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജീവനി പദ്ധതിയുടെ ഭാഗമായി കരാർ അടിസ്ഥാനത്തിൽ സൈക്കോളജിസ്റ്റിനെ നിയമിക്കുന്നു. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ക്ലിനിക്കൽ അല്ലെങ്കിൽ കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയം, ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം May 25 ഉച്ചയ്ക്ക് 2 കോളേജിലെത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ 9188909001900. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മെയ് 23 രാവിലെ 10 ജോബ് ഡ്രൈവ് നടത്തും. 3 സ്വകാര്യ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടന്റ്സ്, റിസപ്ഷനിസ്റ്റ്, സെക്യൂരിറ്റി സൂപ്പർവൈസർ, സെക്യൂരിറ്റി ഗാർഡ്, പ്രോഗ്രാമിംഗ് ഫാക്കൽറ്റി, മൾട്ടിമീഡിയ ഫാക്കൽറ്റി, അക്കൗണ്ടിംഗ് ഫാക്കൽറ്റി എന്നിവയാണ് ഒഴിവുകൾ. 10+2 ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, ബികോം, എം കോം വിത്ത് സാപ്, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, ഡിസൈനിംഗ് കോഴ്സ് തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരമുള്ളത്. താല്പര്യമുള്ളവർ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസ് 300 രൂപയുമായി സിവിൽ സ്റ്റേഷനിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിലെത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജീവനി പദ്ധതിയുടെ ഭാഗമായി താൽക്കാലികമായി സൈക്കോളജി അപ്രന്റീസിനെ നിയമിക്കുന്നു. യോഗ്യതാ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. ക്ലിനിക്കൽ സൈക്കോളജി പ്രവൃത്തി പരിചയം അഭിലഷണീയം. മെയ് 22 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി കോളേജിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഇരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിൽ LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ക്ലർക്ക് നിയമനം നടത്തുന്നു. 10ാം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത. പ്രായപരിധി 18 മുതൽ 41 വയസ്സ് വരെ. ഇരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ളവർക്കാണ് മുൻഗണന. മെയ് 30 വൈകിട്ട് 5 സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ നേരിട്ടോ രജിസ്റ്റർഡ് തപാൽ മുഖേനയോ ലഭ്യമാക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. നില ഹോസ്പിറ്റൽ ഷൊർണൂർ IPT റോഡിൽ ഓങ്ങല്ലൂരിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ മെയ് 22 രാവിലെ 6 ഗതാഗതം നിരോധിച്ചതായി കേരള റോഡ് ഫണ്ട് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പാലക്കാട് ഭാഗത്തുനിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളിയിൽ നിന്ന് തിരിഞ്ഞ് വല്ലപ്പുഴ മുളയങ്കാവ് കൊപ്പം വഴി മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിലൂടെ പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകണം. പാലക്കാട് ഭാഗത്തുനിന്ന് ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി, ചെറുതുരുത്തി, കൂട്ടുപാത വഴിയും തിരിച്ചും പോകേണ്ടതാണ്. ഇതോടെ ഇൻഫോ അറ്റ് 7 അവസാനിക്കുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം.
0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. +2 കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹ്ലിയ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹ്ലിയ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 네, 나 샌드위치인데 누바이.
1: CID 에스케이프.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-94002-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂടരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-909075.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112-04923225000.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
7: വളരെ കൃത്യനിഷ്ഠയുള്ള, കാര്യക്ഷമമായി ജോലി ചെയ്യുന്ന ഒരാള് റിസൈൻ ചെയ്തു പോവാണ് എന്ന് കരുതുക. അയാളുള്ളപ്പോ എല്ലാരും പറയുമോ പുള്ളിക്ക് ഭയങ്കര ജാടയാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അയാൾ അത്ര കൊള്ളൂല, അയാൾ അത്ര വെടിപ്പല്ല എന്നൊക്കെ പറയും. പക്ഷേ പുള്ളി റിസൈൻ ചെയ്ത് ലാസ്റ്റ് ഡേ അറ്റ് ഓഫീസ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, ആ ദിവസം നടത്തുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗം കേൾക്കണം. എല്ലാവർക്കും അയാളുടെ ടീമിന്റെ നട്ടല്ല്. അദ്ദേഹം പോയി കഴിഞ്ഞ് ജോലി കുന്നുകൂടുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും ബോധം വരിക, അയ്യോ ആ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സിമ്പിളായി തീർത്തേനേന്ന്. ദസ്തേവേസ്കി എന്ന ആ വലിയ മനുഷ്യൻ, ആ സാഹിത്യകാരൻ പറഞ്ഞത് എത്ര സത്യമാണ് എന്ന് ഞാനിപ്പോൾ ആലോചിച്ചു പോവാണ് സുഹൃത്തുക്കളെ. എന്താണ് സംഗതി എന്ന് ഞാൻ പറയാം. ഇത് എഴുത്തോലയുടെ സമയമാണ്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. ഒരു പാട്ട് കേട്ട് ചില്ലെയ്തിട്ട്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: People have beautiful things to say about you, but you must first die. ഒരുപാട് നല്ല കാര്യങ്ങള്, മനോഹരമായ കാര്യങ്ങള് നിങ്ങളെ കുറിച്ച് നിങ്ങളോട് ആളുകൾക്ക് പറയാനുണ്ടാകും. പക്ഷെ അവരൊന്നും അത് പറയൂല. ഇപ്പോ എപ്പോഴാ പറയാ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് പറയും. ഇന്നത്തെ ടോപ്പിക് കേട്ടിട്ട് കഴിയുമ്പോ ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ലാതെ സെന്റി അടിക്കുകയാണ് എന്നുള്ളത്. ഫിയദോർ ദസ്തേവേസ്കി പണ്ട് പറഞ്ഞൊരു കാര്യമാണിത്. People have beautiful things to say about you, but you must first die. Simple ആയി പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും നമ്മളെ മൈൻഡ് ചെയ്തില്ല, പക്ഷേ ഒന്ന് മരിച്ചു നോക്കൂ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അന്ന് തുടങ്ങും പുകഴ്ത്തലുകളുടെ പെരുമഴ. ഇതെന്താ, മരിച്ചാലേ നമുക്ക് വാല്യൂ ഉള്ളോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ദസ്തേവേസ്കി പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ കുറേ തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരായിരിക്കും അല്ലേ. ജീവിച്ചിരുന്ന സമയത്ത് ഒരു ബിരിയാണി വാങ്ങിത്തരാൻ പറഞ്ഞ ഗൂഗിൾ പേ വർക്കാകുന്നില്ല എന്ന് പറഞ്ഞവനാണ് മരിച്ചു കഴിയുമ്പോൾ നീ എൻ്റെ ചങ്കായിരുന്നു, ഗോൺ ടു സൂൺ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ദസ്തേവേസ്കി പറഞ്ഞ ഒരു അവസ്ഥ. നിങ്ങളൊരു സ്റ്റാർ ആകണമെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് പറയാനുള്ളത് ആ നിങ്ങളോടാണ്. അതൊക്കെ ഞാൻ പറയാം പാട്ടിന് ശേഷം. ഇതേ തോലയുടെ സമയമാണ് കൂടെയുള്ളത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഈ വാലിഡേഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവര് പറയട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കൊരു ഇതുള്ളൂ, മോട്ടിവേഷൻ ഉള്ളൂ. അതെന്തേന്നും ആവശ്യമില്ല. ചിലപ്പോൾ ചില ആളുകൾ അൺഫോർച്ചുനേറ്റ്ലി, ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഒരു സർക്കിളിനിടയിലായിരിക്കും ചിലപ്പോൾ ആരും നല്ലത് പറയില്ലായിരിക്കും, അവർ നല്ലത് പറയാൻ പഠിച്ചിട്ടില്ലായിരിക്കും എന്ന് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റുമോ? വാലിഡേഷൻ സീക്കിംഗ് അങ്ങ് നിർത്തുക. നാട്ടുകാർ നമ്മുടെ ചരമപ്രസംഗത്തിൽ എന്തു പറയും എന്നാലോചിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അവരെപ്പോഴും ലേറ്റായിട്ടേ നല്ലത് പറയൂ എന്ന് ചിന്തിക്കുക. സ്വന്തം ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യുക. ആ ഒരു മെയിൻ ക്യാരക്ടർ എനർജി കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലെ മെയിൻ ക്യാരക്ടർ, മെയിൻ റോൾ ഒക്കെ നിങ്ങളാണ്, മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തിനല്ല എന്നുകൂടെ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനോ പാരൻസിനോ ഒക്കെ ഒരു ക്രെഡിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോഴേ ചെയ്യുക. അവർക്ക് വാല്യൂ ഉണ്ടെന്ന് മരിക്കുന്നതിന് മുൻപ് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക. ആർക്കറിയാം, ഒരു ചെറിയ യു ആർ ഡൂയിങ് ഗ്രേറ്റ്, നിങ്ങൾ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ അന്ന് ചെയ്ത ആ കാര്യം സൂപ്പറാണ് എന്നൊക്കെ നിങ്ങൾക്കൊരാളോട് പറയാനുണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞേക്കും. ചിലപ്പോൾ അത് ഒരാളുടെ, ഒരു പക്ഷേ ഒരാളുടെ ലൈഫ് തന്നെ മാറ്റിയേക്കും എന്നുള്ളതാണ്. ആരും ഒന്നും പറയുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ എന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ ആവശ്യമേ ഇല്ല. മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി കാത്തു നിൽക്കാതെ ഈ ദിവസം, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു നിമിഷം, അത് നമ്മൾ എവിടെയാണെങ്കിലും അടിപൊളിയാക്കുക, വൈബായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ഇടയ്ക്ക് എഴുത്തോലയിൽ വന്നിട്ട് ചില വാക്കുകൾ പറയും. ഞാൻ ഇന്നോളം പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാക്കുകളായിരുന്നു. കുറേ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ, പോസിറ്റിവിറ്റി ഉള്ള വാക്കുകൾ. പക്ഷെ ഇനി എനിക്ക് പറയാനുള്ളത് അത്ര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കിനെ കുറിച്ചാണ്. ആ വാക്ക് ഏതാണ് എന്ന് ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ പാട്ട് വരുന്നുണ്ട്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: യുലജി എന്നൊരു വാക്ക്, യുലജി എന്ന വാക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് അത് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ യുലജി എന്ന് പറഞ്ഞാൽ എന്താണെന്നോ, അതിന്റെ മലയാള അർത്ഥം മരിച്ചുപോയ ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് നടത്തുന്ന ഒരു അനുശോചന പ്രസംഗമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ആൾക്കുള്ള ഒരു ഓസ്കർ സ്പീച്ച് പോലെയാണത്. നമ്മൾ മരിച്ചു കഴിഞ്ഞേ കല്ലറിയിൽ കൊണ്ടുവെക്കുന്ന കിലോ കണക്കിന് പൂക്കളേക്കാൾ വാല്യൂ ഉള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ റോസപ്പൂവിനായിരിക്കും. മാധവിക്കുട്ടി പറഞ്ഞ പോലെ അല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ മരിച്ചു കഴിഞ്ഞ് കല്ലറയിൽ കൊണ്ടുപോയി പൂ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുഷ്പം വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പൂക്കൾ നിരത്തിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടങ്ങ് പറഞ്ഞേക്കുക. നീ കൂടെയുള്ളത് വൈബാണ്, അടിപൊളിയാണ് നീ എന്നുണ്ടെങ്കിൽ അത് പിന്നീക്ക് പിന്നീക്ക് പറയാന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ല. നല്ല കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ ഓൺ സ്പോട്ടിൽ പറയണം എന്നുള്ളതാണ്. നാളെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് പുകഴ്ത്തി പറയും എന്ന് നോക്കി ജീവിക്കാതെ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ മാസ് കാണിക്കുക എന്നതാണ് ബി ദ വൈബ് നോട്ട് ദ മെമ്മറി. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് എത്ര സ്പെഷ്യലാണ് എന്ന് പറയുക. അത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ആ ഒരു വാക്ക് മാത്രം മതിയായിരിക്കും അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ്. അപ്പം ആ നെഗറ്റീവ് വാക്ക് എന്നെ സംബന്ധിച്ചൊരു നെഗറ്റീവ് വാക്കായിട്ട് തന്നെയാണ് തോന്നുന്നത്, യുലജി എന്ന വാക്ക്. ഒരാൾ മരിച്ച ശേഷം നടത്തുന്ന ഒരു, അയാളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു അനുശോചന പ്രസംഗം. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് നല്ലതാവേണ്ടത്, മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയേണ്ടത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിരിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ് ഇത്രയും സമയം കൂടെ ചേർന്നത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസണേഴ്സ്. എന്തെല്ലാം പരിപാടികൾ, അടിപൊളിയായിട്ട് പോണോ? നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വില പിടിപ്പുള്ള ഒരു സംഭവം അല്ലെങ്കിൽ വില പിടിപ്പുള്ള സാധനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്?
1: എല്ലാവരും പറയും, എല്ലാവരും ഇപ്പോൾ വിചാരിക്കും അലമാര അല്ലെങ്കിൽ പേഴ്സ്, പേഴ്സിലെ കാർഡുകൾ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അതൊക്കെയാണോ ഉദ്ദേശിച്ചത് എന്നിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാലും ഒന്നോടൊന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും വില പിടിപ്പുള്ള ഏറ്റവും വിലയുള്ള സംഭവങ്ങൾ എവിടെയാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്, എവിടെയാണ് ആ ഇരിക്കുന്നത്? എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം വേണം, വേണം ഗൈസ്, പെട്ടെന്ന് തന്നെ വേണം. സമയം നോക്കുമ്പോൾ 8:02 ആയിട്ടുണ്ട്. ഇത് അഹല്യ വിഷസിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് വി ആർ ഓൺ ഒരു മെയ് മാസം 20-ാം തീയതി. ഇന്നൊരു നല്ലൊരു ബുധനാഴ്ച ദിവസമാണ്. ഒരു വീക്കിന്റെ നടുക്കഷ്ണത്തിലേക്ക് നമ്മൾ വന്ന് നിൽക്കുകയാണ് അല്ലെ. ഒന്ന് നമ്മൾ കയറി ഈ റോഡിലെ ഹമ്പ് പോലെയാണല്ലോ ബുധനാഴ്ച എന്ന് പറയുന്നത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എവിടെയാണ് പറഞ്ഞത് എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോ ഈ 20-ാം തീയതി ബുധനാഴ്ച എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയാ, ബുധനാഴ്ചകൾ എന്ന് പറയുന്നത് പൊതുവെ ഇങ്ങനെ നമ്മൾ ഒരു റോഡിന്റെ ഹമ്പ് കയറുന്ന പോലെയാണ് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഹമ്പ് കയറി ഹമ്പിലിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആ ഇറക്കാണ് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ ഏറ്റാണ് ഈ പറഞ്ഞ പോലെ മൺഡേ ട്യൂസ്ഡേ എന്നുള്ളത്. ഹമ്പാണ് വെനസ്ഡേ എന്ന് പറഞ്ഞ. അപ്പൊ ആ ഒരു ഹമ്പിൽ നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇന്നൊരു വെനസ്ഡേ, ഒരു അടിപൊളി വെനസ്ഡേ ആവട്ടെ നമുക്ക് എല്ലാവർക്കും എന്ന് വിഷയമാണ്. എല്ലാവരും നാളെ ദൃശ്യം 3 ഒക്കെ റിലീസ് ചെയ്ത് കാണാൻ ടിക്കറ്റ് ഒക്കെ എടുത്തോ, ബുക്ക് ചെയ്തോ. ഞാൻ എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നാളത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഇതിനനുസരിച്ച് പോകണ്ടേ അല്ലെ. അപ്പോ ദൃശ്യം 3 കാണാൻ പോവുകയാണ്. എല്ലാവരും വേഗം പോയി കണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും മൊബൈൽ ഫോൺസ് പോലും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലായിടത്തു നിന്നും ഈ പറഞ്ഞ പോലെ സ്പോയിലർ അലേർട്ടുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ദൃശ്യം 3 കുറിച്ച് കീറി മുറിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ കാണേണ്ടി വരും. അതിനു മുന്നേ നമുക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും വേഗം പോയി കണ്ടോളൂ, എത്രയും പെട്ടെന്ന് കണ്ടോളൂ. നിങ്ങളൊരു സിനി ഫൈൽ ആണെങ്കിൽ, ഇല്ലെങ്കിൽ ഇതൊന്നും വിഷയമല്ല എനിക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, എനിക്ക് നല്ല വിഷയമാണ് കേട്ടോ. എനിക്കിങ്ങനെ സിനിമയുടെ അവസാന ഭാഗമൊക്കെ ആരെങ്കിലും വന്ന് പറഞ്ഞത് അയാളാണ് കേട്ടോ ഗസ്ട്രോളായിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നല്ല അടി കൊടുക്കാൻ തോന്നും, എന്തിപ്പോ പറഞ്ഞത് എന്നുള്ളൊരു ഫീൽ ആയിരിക്കും എനിക്ക്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരം എന്നോട് പറയാനുണ്ടോ? ഏറ്റവും വില കൂടിയ വസ്തുക്കൾ ഇരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാലേ, ഞാൻ പറയും അത് നമ്മുടെ ഫ്രിഡ്ജായിരിക്കും. കാരണം നേന്ത്രക്കായ വില കൂടിയിട്ടുണ്ട്, പാലിന്റെ വില 4 രൂപ കൂട്ടും എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനങ്ങളിലേക്കൊക്കെ എത്തും. ലിറ്ററിന് 4 രൂപ കൂടിക്കഴിഞ്ഞാൽ 56 രൂപയിലേക്കാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ ഇന്ധന വില വീണ്ടും കൂട്ടിയതും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ എല്ലാ വസ്തുക്കൾക്കും വില കൂടും. കോഴിമുട്ടയാണ് ആകെ ആശ്വസിക്കാനുള്ളത്. ആ ഒരു ഒരേ ലെവലിൽ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. എനിവേ, ഏറ്റവും കൂടുതൽ ഒരു ഫ്രിഡ്ജിന്റെ വിലയെക്കാളിൽ കൂടുതലുണ്ടാവും ചിലപ്പോൾ ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ ഒരു വേർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ചോദിച്ച കാര്യം. അലമാരയോ പേഴ്സോ ഒന്നും അല്ല, എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില പിടിപ്പുള്ള ഒരു വസ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രിഡ്ജിന്റെ ഉള്ളിലുള്ള സാധനങ്ങളുടെ ഒരു വേർത്ത് കാരണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ വന്നപ്പോഴത്തേക്കും ഇന്നത്തെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ, ഇന്ന് ചൈനയിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമ്മൾ വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യായിരിക്കും. ബിക്കോസ് ചൈനീസ് ആളുകൾ ഇന്ന് പ്രപ്പോസലുകൾക്ക് വേണ്ടിയും അതുപോലെ സ്നേഹം ആഘോഷിക്കാനും വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം. 20th May എന്ന് പറയുന്നത് ചൈനയിൽ വാലന്റൈൻസ് ഡേ ആണ്. ഓഹോ, എനിക്കിവിടെ നിന്ന് വേറെ ചൈനയിലേക്ക് പോകാൻ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, മഴയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. 4 ജില്ലകളിലായിട്ട് യെല്ലോ അലേർട്ട്, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിരുന്നിന് പോയി. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, വേറൊരു ഫ്രണ്ടുമായിട്ട് പോയി. അപ്പോൾ ആ ഫ്രണ്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറ് കഴിക്കുന്ന സമയത്ത്, ചോറ് കഴിക്കുന്നതിന് മുന്നേ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചോറൊക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അയ്യോ വലിയ നിങ്ങൾ വരുന്ന അറിയില്ലായിരുന്നു, വലുതായിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ഒന്നും പറ്റില്ല, ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഓ ശരി, ഇതൊക്കെ ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അവരുടെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, കുറച്ചേ ഉള്ളൂ, അത് വേണമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ വേണമെന്ന് പറയാൻ വരികയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഏയ് മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഇഷ്ടേയല്ല അമ്മ, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവളിങ്ങനെ നോക്കി, ഏ മാമ്പഴ പുളിശ്ശേരിക്ക് വരെ ഹേറ്റേഴ്സോ, ഞാനിങ്ങനെ ഞെട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, അത് ചിലപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ലാത്ത ഒരാളെ ഇങ്ങനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ഞാനെന്നിട്ട് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എൻ്റെ മോളെ, നീ ഇത്ര നാൾ എൻ്റെ കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് അറിയില്ലായിരുന്നല്ലോ നിനക്ക് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത്. എന്നിട്ട് ഞാനിങ്ങനെ നോക്കി എൻ്റെ അമ്മയെ. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കി, എല്ലാവർക്കും എല്ലാവരുടെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഫുഡ് ഐറ്റം ആയിരിക്കും. അങ്ങനെ ഒരു ഫുഡ് ഐറ്റം ഉണ്ടോ നിങ്ങൾക്ക്? അതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. എനിക്കിത് പറയുമ്പോൾ എൻ്റെ ഒരു ചെറിയച്ഛനെ കൂടെ ഓർമ്മ വരുന്നുണ്ട്. ആള് ലീവ് കിട്ടിയാൽ പോലും വീട്ടിലേക്ക് വരില്ല. ചക്കയുടെ സീസൺ ആണെങ്കിൽ ആൾക്ക് ഈ ചക്ക ഇഷ്ടമല്ല, ചക്കയുടെ മണം ഇഷ്ടമല്ല, അങ്ങനെ കുറച്ച് സീനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരില്ല. അപ്പം അങ്ങനെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും ചില കാര്യങ്ങൾ, പക്ഷേ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി അത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ഉപ്പിലിട്ട മാങ്ങ, അത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ? എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് മന്തി, അൽഫാം, ഇതൊക്കെ പല ആളുകളുടെയും ഫേവറേറ്റ് ആണ്. പക്ഷെ എനിക്ക് ഇത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാനത് പറയും, മന്തി അൽഫാം ഒന്നും വേണ്ട, ഇച്ചിരി ചോറും കറിയും കിട്ടിയാണെങ്കിൽ നമുക്ക് ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള, എല്ലാവരും ഇങ്ങനെ വാഴ്ത്തി പാടുന്ന ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് നമുക്ക് നമ്മുടെ ചുറ്റും. പക്ഷെ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, നിങ്ങൾ ഗേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. ഒപ്പം ഇന്നത്തെ വിഷസും പറയാം. ഓൺ അഹല്യ വിഷസ്. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. വിളിക്കേണ്ട നമ്പറും മെസ്സേജ് അയക്കേണ്ട നമ്പറും സെയിം നമ്പറാണ്, 8815099000. അപ്പോൾ അടിപൊളിയൊരു ബുധനാഴ്ച ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. ഇത് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112 04923225000.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: Ahalya wishes, your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
3: ഗോധ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. വൗ സോങ് അല്ലെ. സിത്താര കൃഷ്ണകുമാറിന്റെ ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോ എന്റെ കൂടെ ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
3: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
4: ഇത് അജിത്.
3: അജിത് ഫ്രം ലേ ലഡാക്ക് അല്ലേ? എന്റെ പൊന്നെ, ഇത് അത്രയും ഉയരത്തിലിരുന്നാണോ നമ്മളെ കേക്കുന്നേ? എന്താണ് കേൾക്കും അല്ലെ? ഒത്തിരി സന്തോഷം. ഒരുപാട് ദൂരത്തു നിന്ന് പറയുന്നോണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ എന്താ അവിടെ നമ്മുടെ പരിപാടി?
4: ആർമിയിലാണ്.
3: ഓക്കെ ഓക്കെ. അപ്പൊ ഡ്യൂട്ടി അവേഴ്സ് ഒക്കെ എങ്ങനെയാ?
4: കുഴപ്പമൊന്നുമില്ല, പോകുന്ന ടൈം പാസ്. 2.5 മണിക്കൂർ വെച്ച് ചേഞ്ചായി ചേഞ്ചായി പോകുന്നു.
3: ഏറ്റവും റിസ്ക് ഉള്ള ജോബാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. സത്യാണ്?
4: ആ, ഇപ്പം കുഴപ്പമില്ല, കാലാവസ്ഥ ചേഞ്ച് ആയി. -30, 38 ഒക്കെ വരുവായിരുന്നു, ഇപ്പം നോർമലാ.
3: ഓക്കെ. ലേ ലഡാക്കിൽ എന്താ അജിത്തിന്റെ ഒരു ഫേവറേറ്റ് സ്പോട്ട്? എന്താ
4: കേട്ടില്ല മാഡം.
3: ലേ ലഡാക്ക് എന്ന സ്ഥലത്ത്, ലഡാക്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് എന്താ?
4: സ്പോട്ട് എന്ന് പറഞ്ഞാൽ കർത്തുംഗ്ല, പാങ്കോങ്.
3: ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലേ?
4: അതെ അതെ, ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇപ്പൊ സീസൺ ടൈം അല്ലേ, നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒത്തിരി ആൾക്കാർ കറങ്ങാൻ വരുന്നത്.
3: ഓക്കെ. ഈ മഞ്ഞുകാലത്തല്ലേ കുറച്ചുകൂടെ ഭംഗി കാണാൻ?
4: മഞ്ഞുകാലത്താ, പക്ഷെ -40, 42 ആരും വരാനോ?
3: അതെ അതെ അല്ലേ. പക്ഷെ എനിക്ക് ഈ പിക്ചേഴ്സ് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ മഞ്ഞു മൂടിക്കിടക്കുന്ന മലനിരകൾ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഓക്കെ, അടിപൊളി അടിപൊളി. അപ്പൊ എപ്പോഴാ നാട്ടിലേക്ക് വരുന്നത്? എപ്പോഴാ? അതോ അവിടെ തന്നെയാണോ? എന്തായാലും സന്തോഷം വിളിച്ചതിൽ. അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യം, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ആയിരിക്കും, പക്ഷെ അജിത്തിന് ഇഷ്ടമല്ല, അത് എന്താണത്?
4: എനിക്ക് നമ്മുടെ നാടൻ ചാപ്പാടല്ലേ ഇഷ്ടം, നമ്മുടെ ചോറ്, അവിയല്, സാമ്പാറ്,
3: അതൊക്കെയാണ് ഇഷ്ടം അല്ലേ? ഇഷ്ടം വളരെ കോമൺ ആയിട്ട് ആളുകൾ ഇഷ്ടമുള്ള ഒരു കാര്യം, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഇതൊക്കെ എങ്ങനെ ആളുകൾ കഴിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓക്കെ, അതെ അതെ അതെ അതെ, ശരിയാണ് ശരിയാണ്. പെട്ടെന്ന് ഇങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് പോണം അല്ലേ, ആസ്വദിച്ച് കഴിക്കാനൊന്നും ഇപ്പൊ സമയമില്ല, ആർക്കും സമയമില്ല. അതുകൊണ്ടാണ്. എന്തായാലും അജിത്ത് ഒരുപാട് സന്തോഷം, സ്നേഹം. അവിടെ ഈ പറഞ്ഞ പോലെ നാടൻ ഫുഡ് കിട്ടുമോ? അവിയലും ചോറും പപ്പടവും അച്ചാറും സാമ്പാറും.
4: പിന്നെ ഞങ്ങള് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, 8-10 പേരുണ്ട്. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഒരു 100 വന്ന് ടൈം കിട്ടും.

0: എല്ലാവർക്കും അഖണ്ഡിയുടെ എല്ലാ ടീമിനും
1: ഓക്കെ.
0: ഞാൻ എപ്പോഴും കേൾക്കുന്നതിനകത്ത് ന്യൂസ് വന്നാലും ഇപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഓൺ ചെയ്തിരുന്നു സ്പീക്കറിന്.
1: നമ്മുടെ
0: ഫ്രണ്ട്സും എല്ലാവരും ആ സമയം ഇതിന്റെ കേസം ഉണ്ടായിരുന്നു.
1: ഓക്കെ, സന്തോഷം, ഒരുപാട് സന്തോഷം ചേട്ടാ. ഇനിയും വിളിക്കണം. ബൈ ബൈ. നമ്മളെ വിളിച്ചത് ലഡാക്കിൽ നിന്ന് അജിത് ചേട്ടനാണ്. എന്തായാലും നമ്മളെ അത്രയും ദൂരത്ത് നിന്ന് കേൾക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ഫാസ്റ്റ് ഫുഡ്സ് അങ്ങനെ ഇഷ്ടമല്ല, ഇത് എങ്ങനെ ആളുകൾ കഴിക്കുന്നു എന്ന് പലപ്പോഴും ചിലപ്പോൾ തോന്നാറുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പറഞ്ഞ പോലെ സമയമില്ലാത്ത കൊണ്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഫുഡാണ്, പക്ഷെ അത് അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഹോട്ടലുകൾ തേടിപ്പോയി കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എന്തോ എനിക്കത് ഇഷ്ടമല്ല എന്നാണ് അജിത് ചേട്ടൻ പറഞ്ഞത്. നല്ലൊരു ദിവസം അദ്ദേഹത്തിന് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ.
1: പ്രഭാകരൻ ചേട്ടനാണ്. ചേട്ടാ എന്താ വിശേഷം? സുഖല്ലേ? ഓക്കെ, അപ്പോ പറയൂ ചേട്ടന്, ഇഷ്ടമില്ലാത്തൊരു ഫുഡ് ഏതാ? എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, എന്താണത്?
2: ആർക്കാണ്
1: ആശംസ? വിളയോടിയില് മാരിയമ്മ പൂജയാണ്, അപ്പൊ അതിന്റെ ആശംസകൾ പറയാനും പിന്നെ ലഡാക്കിൽ നിന്ന് വിളിച്ച ആ ഒരു സുഹൃത്തിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം ആവട്ടെ എന്നുകൂടെ വിഷ് ചെയ്തിട്ടുണ്ട് പ്രഭാകരൻ ചേട്ടൻ. അടിപൊളി ഒരു ദിവസം ചേട്ടനും വിഷ് ചെയ്യുന്നു. ഈ ചില ആളുകൾക്കുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ചായ കാപ്പി ഇതൊന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ? ഇവരെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഞെട്ടും, ഏ ചായയും കാപ്പിയൊന്നും ഇഷ്ടമല്ലേ, ഏ എനിക്കിഷ്ടമല്ല, ഞാനങ്ങനെ കുടിക്കാറില്ല, അപ്പം ഞാനിങ്ങനെ കണ്ണ് തള്ളിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് വളരെ ഇഷ്ടമുള്ള, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കുറേയധികം ഫുഡ് ഐറ്റംസ് ഉണ്ടാകും നമ്മുടെ ഇടയിൽ, നമ്മുടെ ചുറ്റും. പക്ഷേ ചില ആളുകൾക്ക് അത് ഇഷ്ടമല്ല, അവർ ഭയങ്കര ചൂസി ആയിട്ട് കഴിക്കുന്ന കൊണ്ടോ അല്ലെങ്കിൽ വെറൈറ്റികൾ മാത്രമേ കഴിക്കുകയുള്ളൂ, പല തരത്തിലുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല, അതൊന്നും കൊണ്ടല്ല, എന്തോ ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഇഷ്ടമല്ലാത്ത എന്നാൽ യൂണിവേഴ്സലി എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ വിളിക്കാം 8151509000 എന്ന നമ്മുടെ നമ്പറിലേക്ക്. അടുത്ത പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: കൃഷ്ണൻ, നാ ഇത് സൊല്ലിയാകണം, നീ അവള് വഴക இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. நான் எல்லாம் பத்தியும்

0: അങ്ങനെ അടിപൊളി ഒരു പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. പഴുത്ത ചക്ക, പഴുത്ത മാങ്ങ, പഴുത്ത പേരക്ക, പഴുത്ത പപ്പായ, ഇങ്ങനെ പഴുത്ത സാധനങ്ങളോട് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട് കേട്ടോ നമുക്ക് ചുറ്റും. അങ്ങനെ കുറേയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചില ആളുകൾക്ക് ഇഷ്ടമല്ല, വെറൈറ്റി ചൂസ് ചെയ്യുന്ന ആളുകളായതുകൊണ്ടല്ല, എന്തോ എനിക്കിഷ്ടമല്ല അത്രയേ ഉള്ളൂ, അങ്ങനെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ,
1: ഗുഡ് മോർണിംഗ് അഭിരാമി.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ
1: സംസാരിക്കുന്നത്?
0: ശാന്തി ചേച്ചി. എന്താ വിശേഷം? സുഖല്ലേ?
1: സുഖമായിട്ടിരിക്കണം അഭിരാമി.
0: ദൃശ്യം 3 കാണാൻ പോകുന്നുണ്ടോ?
1: കുറച്ച് തിരക്ക് കഴിയട്ടെ, എന്നിട്ട് പോവാം.
0: തിരക്കൊക്കെ കഴിഞ്ഞ് എന്താ പറഞ്ഞ് എന്നിട്ടാ പോണേ?
1: അല്ല അല്ല അല്ല, എന്താ അറിയോ, നമ്മളിപ്പോ സ്റ്റാർട്ടിംഗിൽ തന്നെ പോവാൻ നമുക്ക് പറ്റില്ല. അതായത് തിയേറ്ററിൽ കുറച്ച് തിരക്കൊന്നും ഒഴിവാകില്ലേ, കുറച്ച് എല്ലാരും കണ്ടൊന്നും മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് പോവാന്ന്.
0: സമാധാനം വേണം, അതാണല്ലേ? ഓക്കെ, തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞ് സമാധാനായിട്ട് പോയി കണ്ടോളൂ കേട്ടോ. അപ്പൊ പറയ ശാന്തി ചേച്ചി, എല്ലാവർക്കും ഇഷ്ടമാണ് ഈ സാധനം, പക്ഷെ എനിക്കെന്തോ എന്തോ എനിക്കിഷ്ടല്ല, അതെന്താ?
1: അഭിരാമി നേരത്തെ പറഞ്ഞ പോലെ ചായ കാപ്പി അതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല.
0: ഇഷ്ടല്ലേ? ഓ മൈ ഗോഡ്, ഞാൻ കൊറേ പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതം ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കും, അയ്യോ ഇവര് ചായയും കാപ്പിയും ഒക്കെ കുടിക്കാതെ എങ്ങനെയാ ഇവര് ജീവിക്കാന്ന്.
1: അതെ, ഞങ്ങൾ ഒരു ദിവസം വെള്ളം കുടിച്ചാണെങ്കിലും ജീവിച്ചോളും.
0: ഒന്നും വേണ്ട, പച്ചവെള്ളം മതി അല്ലേ?
1: അതെ, വെള്ളമാണെങ്കിലും ജ്യൂസ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കാം. അതല്ല, അപ്പൊ എനിക്ക് അത് പണ്ട് മുതലേ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്നെ ഇടയിൽ നിർബന്ധിച്ച് കുടിപ്പിച്ച് ശീലിപ്പിച്ച് പിന്നെയും ഞാൻ അതൊന്ന് വഴിക്ക് മാറി. എനിക്ക് ഇനി നിർബന്ധിക്കരുത് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പൂർണ്ണമായി ഒഴിവാക്കി. പക്ഷെ എനിക്ക് ടേസ്റ്റ് അറിയാം, രണ്ടെണ്ണത്തിനും ടേസ്റ്റ് അറിയാം. ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ കുടിച്ചൊന്നും വരും കേട്ടാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല, നമുക്ക് ഇത് മാത്രമേ കിട്ടുള്ളൂ, ഇനി ഉച്ച വരെ നമുക്ക് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കും.
0: ഓക്കെ, അങ്ങനെ നിർബന്ധമില്ല അല്ലേ?
1: നിർബന്ധമില്ല, എനിക്ക് വേണം ഈ സമയമാകുമ്പോ എനിക്ക് കുടിക്കണം, അങ്ങനെ നിർബന്ധമില്ല.
0: ഓക്കെ,
1: അങ്ങനെയാണ്. പിന്നെ നമ്മുടെ സദ്യയിലൊക്കെ ഈ കൂട്ടുകറി പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിൽ
0: എനിക്കറിയില്ലേ? എനിക്കറിയാം, എനിക്ക് ഇഷ്ടമല്ല.
1: സത്യം എനിക്ക് ഇഷ്ടമേ ഇല്ല. അപ്പൊ ഇങ്ങനെ രണ്ടാമത്തെ തവണ കറികൾ വിളമ്പുമ്പോ അവര് തോണോ ചോദിച്ചാൽ ഞാൻ വേണ്ട പറയും, അതേസമയം അവിയിലാണ് വേണം ചോദിച്ചാൽ ഞാൻ വേണം
0: പറയും.
1: പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് നമ്മള് ഫുഡ് വേസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എലിയിൽ വിളമ്പിയ ആ സാധനം കഴിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടത്തോടെ അല്ല, എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് കഴിച്ചിട്ട് അങ്ങനെ ഇതാക്കും. പേഴ്സണലി അത് പ്രോപ്പർ ആയിട്ട് എനിക്ക് അത് തീരെ പിടി ഇഷ്ടമല്ലെങ്കിലും ഞാൻ അതിൽ കഷ്ടപ്പെട്ട് കഴിച്ചിട്ട് അങ്ങനെ നമ്മള് ഫുഡ് വേസ്റ്റ് ചെയ്യാത്ത പോലെ.
0: ഞാനിപ്പോ നേരത്തെ ഒരു സുഹൃത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു, ഒരു ഫ്രണ്ട് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടം ഞാൻ ഞെട്ടിയത്. അങ്ങനെ ചേച്ചി ആരെങ്കിലും അങ്ങനെ ഞെട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും, അയ്യോ ഇതൊന്നും ഇഷ്ടല്ലേ, ഇതൊക്കെ അല്ലേ കഴിക്കണ്ടേ എന്നിങ്ങനെ തോന്നിയിട്ടുണ്ടോ?
1: അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലടാ.
0: ഓക്കെ, അപ്പൊ ചേച്ചി വേഗം ഇന്നത്തെ വിശ്വസ് പറഞ്ഞു.
1: വിശ്വസ് നമ്മുടെ വിളയോടിയിലെ കൃഷ്ണച്ചന്റെയും ചിന്തമ്മയുടെയും വിവാഹ വാർഷികമാണെന്ന് അറിഞ്ഞു. അപ്പൊ അവർക്ക് ഹൃദയം നിറഞ്ഞ 1000 വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ഇനിയും അവർ ഇതുപോലെ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് നല്ല ജോളി ആയിട്ട് പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് സർവേശ്വരൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അഭിരാമി അല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അഭിരാമിക്കും എഫ്എം ടീമിലുള്ള എല്ലാവർക്കും ഒരു സൂപ്പർ സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു,
0: താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ശാന്തി ചേച്ചിയാണ്. എന്ത് ലാസ്റ്റ് എല്ലാം കയ്യിന്ന് പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ശാന്തി ചേച്ചിക്ക് ഒരു കിട്ടലൻ ദിവസം ആവട്ടെ എന്ന് വിഷ് ചെയ്യണു. ഒപ്പം കൃഷ്ണൻ ചേട്ടൻ ആൻഡ് ചിന്താമണി ചേച്ചി ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞു. അപ്പോ ഇതുപോലെ വൈബായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടെ അറിയിച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോയാലോ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചി, എന്താണ് വിശേഷം? വളരെ ലോ ആയിട്ടാണ് ചേച്ചിയുടെ സൗണ്ട് കേൾക്കുന്നത്. എന്തു പറ്റി? എവിടെയാ? ഓക്കെ ഓക്കെ, അപ്പൊ വേഗം പറഞ്ഞോളൂ, ഏതാണ് ആ ഫുഡ് ഐറ്റം? എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ സിന്ധു ചേച്ചി ഇഷ്ടം.
2: നല്ല മീൻകറിയും നല്ല ചോറും ആണ് ഇഷ്ടം. പിന്നെ സദ്യകളിലൊക്കെ നല്ല കറികള് കൂട്ടുകറി അവിയല് ഇഷ്ടമാണ്. ബാക്കി മത്തൻ കറി അങ്ങനെ ഒന്നും ഇഷ്ടമല്ല.
0: അതാണോ ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമുള്ളത്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ലാത്തത്.
2: എനിക്ക് കൂട്ടുകറി അവിയലൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഈ മത്തങ്ങ പോലെ അങ്ങനെ അതൊന്നും ഇഷ്ടമല്ല. ചായ നല്ല ഇഷ്ടമാണ്. ചായ എപ്പൊ തന്നാലും
0: ചായ
2: കൂടുതലായിട്ട് കുടിച്ചിണ്ടാവും. പക്ഷെ ഞാൻ 1 മണിയാണെങ്കിൽ ചായ വെച്ച് കുടിച്ചിട്ട് ഉഷ്ണമുഷ്ണേര് ചതിയവർത്തി.
0: ഓക്കെ, അത് നമ്മുടെ കോമൺ മലയാളി ട്രീറ്റ് ആണ്, എല്ലാ മലയാളികൾക്കും ഉള്ളൊരു കാര്യമാണത്. എന്ത് ചൂടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ചായ ഊതി കുടിച്ചോണ്ടായിരിക്കും പറയുന്നത് നല്ല ചൂടാന്ന്.
2: മക്കള് പറയാം മകള് പറയാം എന്താ അമ്മ ഈ ചൂടത്തി ചായ ഞാൻ ഒരിക്കൽ കൊണ്ട് കുടിച്ചു നോക്കും നല്ല ടേസ്റ്റ് ഇടാൻ പറ്റില്ല എനിക്ക് വേണ്ട അമ്മയെ അടിക്കായി ഞാൻ അടിക്കാൻ
0: ഓക്കെ അപ്പൊ ഒരു ചായ അഡിക്റ്റ് ആണെന്നാ പറയണേ അല്ലേ ഇപ്പൊ എല്ലാം പറഞ്ഞത് ഇഷ്ടമുള്ളതാണ് മത്തങ്ങ മാത്രമാണ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു
2: മത്തങ്ങ അതുപോലെ ഇങ്ങനെയൊക്കെ അവിയലും കൂട്ടുകറിയാണ് സദ്യയിൽ ഇഷ്ടം
0: ഓക്കെ സിന്ധു ചേച്ചി അപ്പൊ ഇന്നത്തെ ആശംസകൾ ആർക്കാ പറയണ്ടേ പറയൂ
2: എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കണം എല്ലാവർക്കും മധുരാമിക്ക് അയിലേക്ക് സുനിൽ അങ്ങനെ എല്ലാവർക്കും കുടുംബത്തിന് മൊത്തം
0: ഓക്കെ സിന്ധു ചേച്ചി ടാറ്റ ബൈ ബൈ നമ്മളെ വിളിച്ചത് സിന്ധു ചേച്ചിയാണ് അപ്പൊ ചേച്ചി പറഞ്ഞ കാര്യം എല്ലാം സദ്യയിലെല്ലാം ഇഷ്ടമാണ് പക്ഷെ ഈ മത്തൻകറി അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് എനിവേ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തുന്നുണ്ട് ആരാണെന്ന് നമുക്ക് നോക്കാം ഹലോ ഗുഡ് മോർണിംഗ്
3: ഹലോ
0: ഹലോ ഗുഡ് മോർണിംഗ്
3: ഗുഡ് മോർണിംഗ് നമസ്കാരം മധുരാമേ
0: നമസ്കാരം ആനന്ദൻ ചേട്ടാ ആനന്ദൻ ചേട്ടൻ വിളിച്ചപ്പോ ഒരു കിച്ച് കിച്ച് വന്നു തൊണ്ടയില് അപ്പൊ ചേട്ടാ എന്താണ് വിശേഷം സുഖല്ലേ
3: ആ നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു പിന്നെ മകള് പത്താം ക്ലാസ് പാസ്സായി
0: അടിപൊളി കൺഗ്രാചുലേഷൻസ് അറിയിക്കൂ കേട്ടോ
3: ഓക്കെ താങ്ക് യു
0: ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കൂ സന്തോഷായില്ലേ ആനന്ദ ചേട്ടന്
3: സന്തോഷമായി സന്തോഷമായി വളരെ സന്തോഷമായി
0: ഓക്കെ ഓക്കെ മോളുടെ പേര്
3: എങ്ങനെ
0: എന്താ മോളുടെ പേര്
3: വിഷ്ണുപ്രിയ
0: അപ്പൊ വിഷ്ണുപ്രിയയോട് എല്ലാവിധ ആശംസകളും പറയണം ഇനിയും ഇതുപോലെ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ കേട്ടോ ലൈഫില് ഓക്കെ ആനന്ദൻ ചേട്ടാ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഉണ്ടല്ലോ യൂണിവേഴ്സലി എല്ലാവർക്കും ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ മാമ്പഴ പുളിശ്ശേരി അതിനൊന്നും എനിക്ക് തോന്നുന്നു ഹേറ്റേഴ്സ് ഉണ്ടാവില്ല അതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല പക്ഷെ ചില ഫുഡ് ഐറ്റംസ് നമുക്ക് ഇഷ്ടമല്ലായിരിക്കും എത്ര ആളുകൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ചിലപ്പോ എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ആനന്ദൻ ചേട്ടൻ പറയുന്ന ഒരു വിഭവം ഉണ്ടോ
3: എനിക്ക് നല്ല പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കണക്ക് ഇഷ്ടപ്പെട്ടതാ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാറുണ്ട് ആ ഇപ്പൊ പറഞ്ഞാല് ഈ അയല അതുപോലെ തന്നെ പിന്നെ വേറെ ഈ പുഴമീന് അല്ല അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാല് ഞാൻ മാത്രമേ അയലക്കറി കൂട്ടാറുള്ളൂ ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അയലക്കറി അയില വെച്ചത്
0: എനിക്കിഷ്ടല്ല അതല്ലേ
3: അതെ അതെ അത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ അവരോട് പറയും എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മുടെ ഞാൻ ജോലി സ്ഥലത്ത് എന്റെ ഹോട്ടലിൽ പോലും അയിലക്കറിയും അയില പൊരിച്ചു കഴിഞ്ഞാലും ഞാൻ എനിക്ക് വരുമ്പോ ഞാൻ പറയും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് തീരെ ഇഷ്ടമാകാത്ത സംഭവമാണ്
0: അപ്പൊ
3: എന്നോട് പറയും അയിലക്കറി അയില പൊരിച്ച് ഇഷ്ടപ്പെടാതെ ഇന്ന് ആരാ ഉള്ളത്
0: ഓക്കെ ആഹാ അതാണ് അല്ലേ ചേട്ടന് ഇഷ്ടമില്ലാത്തതാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം പൊതുവെ അങ്ങനെ ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉള്ള ആളാണോ നിർബന്ധമുള്ള ആളാണോ ഫുഡിന്
3: ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെ നിർബന്ധമായിട്ടൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാല് ഏത് ഭക്ഷണവും ഞാൻ എന്താ പറയേണ്ടത് പിന്നെ കൃത്യമായിട്ട് കഴിക്കുന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാല് എനിക്ക് നമ്മുടെ ഈ മന്തി അതുപോലെ തന്നെ ഷവർമ അങ്ങനെയുള്ള ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല അതിനോട് അത്ര താല്പര്യമില്ലാത്ത സംഭവമാണ് ഇന്നത്തെ ആശംസ എന്ന് പറഞ്ഞാല് നല്ല പാചകക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ആശംസ കൊടുക്കുന്നു
0: ഓക്കെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി നമ്മള് വയറും മനസ്സും നിറയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആശംസകൾ അല്ലേ
3: അതെ അതെ അത് കല്യാണ പരിപാടി അമ്മയ്ക്കില്ല ഹോട്ടൽ മേഖലയായി അമ്മയ്ക്കില്ല വീട്ടിലെ വീട്ടമ്മയായി അമ്മയ്ക്കില്ല ആർക്കായാലും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർക്ക് നല്ലൊരു ആശംസ ഇന്നത്തെ ദിവസം
0: ഓക്കെ ആനന്ദൻ ചേട്ടാ അപ്പൊ വിഷ്ണുപ്രിയയോട് പ്രത്യേക ആശംസകൾ പറയാം താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് നമ്മളെ വിളിച്ചത് ആനന്ദൻ ചേട്ടനാണ് നല്ലൊരു ദിവസം അദ്ദേഹത്തിന് നമുക്ക് വിഷ് ചെയ്യാം ഇത് അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. ആ റോബോട്ടിന്റെ ശബ്ദത്തിൽ ഞാൻ പറയാൻ ആരംഭിച്ചതാണ്, പക്ഷെ പ്രശ്നം ആയിപ്പോയി, കയ്യിന്ന് പോയിപ്പോയി. എന്തായാലും സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ എന്റെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഷെഫിനല്ലേ? എന്താ വിശേഷം അവിടെ?
5: നല്ല സുഖം, നല്ല മഴയൊക്കെ 2 ദിവസമായിട്ടുണ്ട്, നല്ല തണുപ്പൊക്കെ അത്യാവശ്യം ഉണ്ട്.
4: ഓക്കെ, അവിടെ മഴയുണ്ടല്ലേ?
5: ഇവിടെ
4: മഴ ഇല്ല ഇപ്പോ.
5: അതെല്ലേ,
4: മഴ പെയ്യായിരിക്കും അല്ലേ?
5: അതെ അതെ അതെ, ആയി വരുന്നേ ഉള്ളല്ലോ. മഴയുടെ കാലാവസ്ഥ, മഴ ഇതിന്റെ തുടങ്ങുന്നേ ഉള്ളല്ലോ.
4: അതെ അതെ അതെ അതെ അതെ,
5: അപ്പൊ ഇതായി വന്നോളൂ അവിടെ.
4: അതെ, എന്തായാലും വരട്ടെ. എന്താണ് ഒരു ഒരു വിഷാദം ഉണ്ടല്ലോ ഇന്ന്, എന്ത് പറ്റി പറയും?
5: ഒന്നുമില്ല, ഒരു ചെറിയൊരു അത്രേ ഉള്ളൂ,
4: ആലസ്യം അല്ലേ? എന്തോ ഒരു ആലസ്യം. അപ്പൊ ഷെഫിന്റെ ഇപ്പോ ലാലേട്ടൻ പറയുന്ന ഡയലോഗ് അല്ലേ, എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറയാറുണ്ടല്ലോ ലാലേട്ടൻ. അതേപോലെ അതേപോലെ എന്തോ എനിക്കത് ഇഷ്ടല്ല എന്ന് പറയുന്ന നമ്മള് പറയുന്ന ഒരു ഫുഡ് ഐറ്റം എന്താ?
5: ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ബർഗറിനോട് അത്ര താല്പര്യമില്ല കേട്ടോ.
4: ഓക്കെ ഓക്കെ, എനിക്ക്
5: കഴിച്ചിട്ടുമില്ല. എനിക്ക് ഓരോരുത്തർ കഴിക്കുന്നത് കാണുമ്പോൾ ഇവരൊക്കെ എങ്ങനെ കഴിക്കുന്നു ഞാൻ ആലോചിക്കുന്നത്.
4: ഓക്കെ ഓക്കെ, ഒരു ഒരു ദിവസം നമ്മൾ കഴിച്ചിട്ട് പറയണം കേട്ടോ എന്താണ് നമുക്കത് ഇഷ്ടമാ. ചിലപ്പോ ഇഷ്ടമായാലോ അല്ലേ?
5: പറയാൻ പറ്റില്ല,
4: നമ്മുടെ കാര്യല്ലേ. ഷെഫിന് എന്നെ മനസ്സിലായി, ഷെഫിന്റെ കാര്യം എന്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല, ചിലപ്പോ നാളെ ഇഷ്ടാവാം അല്ലേ?
5: അതെ അതെ, ഓരോരുത്തരിങ്ങനെ കഴിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ അൽപ്പം ഷവർമയൊക്കെ.
4: ഓക്കെ,
5: അപ്പൊ എനിക്കങ്ങനെ അതിനോട് കഴിക്കണം എനിക്ക് താല്പര്യം എനിക്കില്ല.
4: ഓക്കെ, താല്പര്യം തോന്നിയിട്ടില്ല, അതിനോട് വലിയ ഇഷ്ടമല്ല അല്ലേ?
5: അതെ, അത്ര ജങ്കൂട്ടിനോട് അത്ര താല്പര്യം എനിക്കില്ല.
4: ഓക്കെ ഓക്കെ ഓക്കെ, നമ്മള് കഴിച്ചിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കഴിച്ചിട്ട് നമ്മളൊരു അഭിപ്രായം പറയാ, അത് സൂപ്പർ ആയിരിക്കും. അപ്പൊ ഇനി എന്റെ അടുത്ത് കഴിച്ചിട്ടൊന്ന് പറയണം എന്തായി. കഴിച്ചു നോക്കിയിട്ടും രക്ഷയില്ല അഭിരാമി, എനിക്കിഷ്ടല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറയാം. ഓക്കെ,
5: തീർച്ചയായിട്ടും.
4: ഓക്കെ ഷെഫിന, ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കട്ടെ?
5: ലഡാക്കിൽ നിന്നൊക്കെ കോളൊക്കെ വന്നപ്പോ ഞങ്ങള് വല്ലാത്ത അതിശയം തോന്നി കേട്ടോ.
4: അതെ,
5: അത്രയും ദൂരത്തു നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴേ.
4: അതെ,
5: ആ വിളിച്ച ആൾക്കാരുടെ ഇന്നത്തെ ആശംസ.
4: അജിത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
5: എന്തോ?
4: അജിത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
5: അതെ അല്ലേ, അജിത് ഏട്ടനാട്ടെ ഇന്നത്തെ ആശംസ. പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും ഇന്നലെ ഉഷ ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ ഉഷ ചേച്ചി ഉള്ളതുപോലെ ഉഷ ചേച്ചിക്കും എന്റെ പിറന്നാളാശംസകൾ.
4: ഓക്കെ ഓക്കെ ഷെഫിനെ, അപ്പൊ എന്തായാലും ഈ ആലസ്യമൊക്കെ മാറ്റി വെച്ചിട്ട് വൈബാണ്. ഓക്കെ, ഓക്കെ, ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഷെഫിനാണ്, ഈരാറ്റുപേട്ടയിൽ നിന്ന്. ഷെഫിൻ പറഞ്ഞത് ഇന്ന് നമ്മളെ ഫസ്റ്റ് വിളിച്ച ലഡാക്കിൽ നിന്ന് വിളിച്ച അജിത് ഏട്ടനാണ് വിഷസ് എന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ഉഷ ചേച്ചിക്കും ഒരു കിത്തിലൻ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഷെഫിനായിരുന്നു. ഷെഫിന് നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയം. നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ,
6: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നത്?
6: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
4: ജഗൻ ചേട്ടാ പറയൂ, എന്തോ എനിക്ക് ഇഷ്ടല്ല എന്ന് തോന്നിയ ഫുഡ് ഐറ്റം എന്താണ്?
6: ഇഷ്ടം അല്ല എന്നുള്ളൊരു ഫുഡ് ഐറ്റം നമ്മുടെ പോർക്ക് പന്നിക്കറിയാണ്, വല്ലാത്ത ഇഷ്ടമില്ലാത്ത. ബാക്കി എല്ലാം ഒരു കഴിക്കും.
4: അല്ല, അത് കഴിച്ചു നോക്കിയിട്ടാണോ ഇഷ്ടപ്പെടാത്തെ?
6: അതെ അതെ അതെ, അതിന് ഞാന് ഒരു തവണ അതിന്റെ മാംസത്തിന്റെ ഒരു പാർട്ട് ഞാന് മറ്റേ ബോയിൽ ചെയ്ത് ഫ്രീസറിൽ വെച്ചിരുന്നു.
4: ഓക്കെ,
6: അപ്പൊ ഒരു എടുക്കാൻ ഒരു 1 വീക്കിന് മേലെയായി. അപ്പൊ നമ്മളത് വേവിച്ചിട വെച്ചത്, അതിനുശേഷം തൊലിന്റെ മേലെ നിന്ന് ഇങ്ങനെ രോമങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് പോകുന്നപ്പോ അതോടൊപ്പം ഞാൻ കഴിക്കണം ഒഴിവാക്കിയതാ.
4: ഓക്കെ,
6: അതെ, എത്ര നമ്മൾ വേവിച്ചാലും അതിന്റെ രോമത്തിന് വംശനാശം വരുന്നില്ല.
4: ഓക്കെ, അതുകൊണ്ട് പിന്നീട് നമ്മൾ കഴിച്ചില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തോ എനിക്ക് ഇഷ്ടമല്ല, അതാണ്.
6: അതെ അതെ, ഇഷ്ടമല്ല അതാണ്.
4: പറയൂ.
6: ഞാനും പിന്നെ വിളിക്കാനുള്ള പ്രത്യേക കാരണം, സുനിൽ മോള് പാസ്സായി കഴിഞ്ഞാൽ വിളിച്ചറിയിക്കാൻ പറഞ്ഞിരുന്നു. ടെൻത്തിൽ എന്റെ മോള് പാസ്സായി, അത് സുനിൽ അടുത്ത് പ്രത്യേകം അറിയിക്കണം.
4: ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയിക്കാം. മോളുടെ പേരെന്താ?
6: ഐശ്വര്യ.
4: ഐശ്വര്യ, ഐശ്വര്യയോട് പറയണം ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കണം, കൺഗ്രാചുലേഷൻസ് അറിയിക്കണം കേട്ടോ.
6: ഓക്കെ, താങ്ക് യു, തീർച്ചയായിട്ടും പറയണം.
4: ഓക്കെ ഓക്കെ, ഫ്യൂച്ചറും അടിപൊളിയാവട്ടെ.
6: തീർച്ചയായിട്ടും
4: എപ്പോഴും ഉണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്. അപ്പോ ഐശ്വര്യയുടെ വിജയാശംസകൾ, വിജയം പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വിളിച്ചത്. എന്തായാലും ഐശ്വര്യക്ക് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഡേ വിഷയണു. ഒപ്പം ഇനി മുന്നോട്ടുള്ള നമ്മുടെ ഓരോ ചോയ്സസും അല്ലെ, ഇനിയിപ്പോ നെക്സ്റ്റ് പ്ലസ് വൺ പ്ലസ് ടു ഉണ്ട്, അതിന് ശേഷമുള്ള ഫ്യൂച്ചർ സ്റ്റഡീസ് ഉണ്ട്, എല്ലായിടത്തും തിളങ്ങാൻ പറ്റട്ടെ എന്നുകൂടെ വിഷയമാണ്. നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഹലോ, ഗുഡ് മോർണിംഗ് അഭിരാമി.
4: ഗുഡ് മോർണിംഗ്.
7: മലപ്പുറത്ത് നിന്നാണ്. എന്താ ഒരു സൗണ്ട്, ഒരു ബോക്സിൽ സംസാരിക്കുന്ന സൗണ്ട്.
4: സൗണ്ട് എന്താ പറ്റിയേ?
7: ഞാൻ പറയാം, നമ്മളിങ്ങനെ ഒരു മുറി അടച്ചിട്ട് സംസാരിക്കുന്ന മാതിരി തോന്നി അബിന്റെ സൗണ്ട് അവിടെ കേട്ടപ്പോ.
4: സൗണ്ട്, എന്റെ സൗണ്ട് ഓൾറെഡി ഒരു സ്ക്രാച്ച് പറ്റിയിരിക്കാണ്, ചെറിയൊരു പ്രശ്നം പറ്റിയിരിക്കാണ്. അതിന്റെ ആണോ ഇനി?
7: അല്ല, ക്ലിയർ കുറവുള്ള മാതിരി നമ്മളിങ്ങനെ ഒരു വേറൊരു സൗണ്ടായി തോന്നി.
4: ഓ ഓക്കെ, എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും നദീരത്താ സുഖല്ലേ?
7: സുഖാണ് സുഖാണ് മോളെ, കൊറേ ആയി വിളിച്ചിട്ട് അഭിനോട് സംസാരിച്ചിട്ടൊക്കെ.
4: അതെ അതെ, സംസാരിച്ചിട്ട് കൊറേ ആയി. അപ്പൊ വിശേഷങ്ങൾ പറയൂ, എന്താണ് വിശേഷം?
7: നല്ല വിശേഷം. വിശേഷങ്ങളൊക്കെ അഭി കണ്ടിട്ടുണ്ടാവല്ലോ.
4: ഞാനിങ്ങനെ ഒരു സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കല്ലേ, എല്ലാരും അറിഞ്ഞു, അഭി അറിഞ്ഞില്ല.
7: കഴിഞ്ഞ വ്യാഴാഴ്ച കോമഡി മാസ്റ്റേഴ്സ് ബക്രീദിന്റെ എപ്പിസോഡ് ചെയ്യാൻ പോയിരുന്നു. പെരുന്നാള് വരണ്ടാ പേര് ഞങ്ങൾ വിളിച്ചു, അവര് വിളിച്ചു ഞങ്ങൾ പലഹാരങ്ങളൊക്കെ പോയിരുന്നു.
4: സൂപ്പർ സൂപ്പർ ലൈഫ്. അങ്ങനെ
7: 550 അമ്മമാരിൽ ഒരമ്മ പറ്റി എറണാകുളം ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു.
4: അപ്പൊ അങ്ങനെ ഫുൾ ബിസി ആയിട്ട് നമ്മള് നമ്മുടെ
7: ഇഷ്ടത്തിനനുസരിച്ച്. കാരണം ഈ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ടേ ഇപ്പൊ, കാരണം ഗ്യാസ് നല്ലോണം ആണല്ലോ, നമ്മള് എത്ര ആളുടെ 30 ആൾക്കും ഗ്യാസ് വേണല്ലോ. അപ്പൊ അതിന്റെ പ്രധാന ഇപ്പൊ ഒരു കോമ്പറ്റീഷൻ കുറവാണ്. ഇക്കൊല്ലം ഓരോ പ്രശ്നങ്ങൾ, യുദ്ധം കയറ്റി ഓരോ ഇതല്ലേ.
4: ഓക്കെ ഓക്കെ, അതൊക്കെ എല്ലാം മാറി മറിയട്ടെ അല്ലേ. അത്രേയുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അപ്പൊ നദീർത്ത, ഞാനിന്ന് ചോദിച്ചോണ്ടിരിക്കുന്ന കാര്യമുണ്ടല്ലോ, എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടാവും, പക്ഷെ എന്തോ നദീർത്തക്ക് അത് അത്ര ഇഷ്ടമല്ല, എന്തായിരിക്കും അത്?
7: എന്താണ്? ഭക്ഷണാണോ? എന്താണ്?
4: ആ ഫുഡ് ഐറ്റം. അത് തന്നെ.
7: അങ്ങനെ എനിക്ക് ഇഷ്ടമില്ലാത്തത് എനിക്ക് മനസ്സിൽ വരുന്നില്ല. നമ്മള് കഴിക്കും, പക്ഷെ എന്താ പറയാ, അങ്ങനെ ഞാൻ പുറത്തു പോയാല് പിന്നെ അങ്ങനെ ഞാൻ വീട്ടിലുണ്ടാക്കണ ഭക്ഷണമൊക്കെ അധികം ഇഷ്ടം കഴിക്കാൻ. പുറത്തു പോയാൽ അത്യാവശ്യം നമ്മൾ പോകുമ്പോ ചോറ് നമുക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കും, ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം ഒക്കെ പറയാൻ കിട്ടുന്നില്ല.
4: എല്ലാം നമുക്ക് ഇഷ്ടമാണ് അല്ലേ, ഒരുവിധം
7: എല്ലാം ഇഷ്ടമാണ്. ഇഷ്ടമില്ലാന്ന് പറയാനൊരു ഒരു ഒരു ഫുഡ് എനിക്ക് പറയാൻ പറ്റുന്നില്ല.
4: ഓക്കെ, പിന്നെ
7: എനിക്ക് വിശ്വാസമുണ്ട്, നമ്മുടെ വിളയോടി കൃഷ്ണൻ ചേട്ടന്റെയും പിന്നെ സിന്താമൺ ചേച്ചിന്റെയും 42-ാമത് വെഡിങ് ആണ്. ഒരായിരം ഹൃദയം നിറഞ്ഞ ആശംസകൾ പ്രാർത്ഥനയോട് നിറഞ്ഞ ഒരുപാട് വർഷം സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സൈഫുദ്ദീൻ ചേട്ടനും മഹേഷ് പെരുവള്ളൂർ അതുപോലെ അബിക്കുട്ടിക്കും കേട്ട് കേട്ട് കൂട്ടുകളും എല്ലാവർക്കും. ആരുടെയൊക്കെ വിശേഷം ഉണ്ട്? അവർക്ക് എല്ലാവർക്കും തന്നെ കുഞ്ഞിപ്പ ബന്ധാവരുടെ ജന്മദിനായിരുന്നു, ഒരിക്കൽ കൂടി ആശംസകൾ ബിലേറ്റഡ് ആയി നേരുന്നു. ഓക്കെ അബിക്കുട്ടി,
4: ഹാപ്പി ആയിട്ടിരിക്കും ഇതുപോലെ എപ്പോഴും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നമ്മളെ വിളിച്ചത് നദീർത്തയാണ്. അപ്പൊ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആഘോഷിച്ചിട്ടുള്ള ഇന്നും ഇന്ന് നാളെയൊക്കെ ആയിട്ട് ഇന്നലെയൊക്കെ ആയിട്ട് ആഘോഷിച്ചവർക്കാണ് സ്പെഷ്യൽ ആയിട്ട് വിഷസ് പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണൻ ചേട്ടനും ചിന്താമണി ചേച്ചിക്കും വെഡിങ് ആനിവേഴ്സറി വിഷസും കുഞ്ഞിപ്പയ്ക്ക് ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ചതിന്റെ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു പാട്ടിലേക്ക് പോവാം. നമ്മളിങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും എല്ലാം നമുക്ക് എപ്പോഴും എല്ലാം ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ അല്ലെ. ചിലപ്പോൾ നമുക്ക് അത് അത്ര ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ലോകം മുഴുവൻ അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ എന്താണോ എനിക്ക് ഇഷ്ടമല്ലാത്ത എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ലാലേട്ടൻ പറയണ പോലെ എന്തോ എനിക്ക് ഇഷ്ടമല്ല ആ ഒരു കാര്യം, എന്താണ് ആ കാര്യം, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു പാട്ടിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4.

0: മൈ ഗോഡ്, എന്ത് രസമുള്ള പാട്ടല്ലേ. റൊമാൻറ്റിക് സോങ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ദാസേട്ടന്റെ ശബ്ദത്തിൽ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോഴത്തേക്കും എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആരാ സംസാരിക്കണേ? കേൾക്കുന്നുണ്ടോ?
1: ഇത് കുറച്ച് എന്തോ തകരാറുള്ള പോലെ ഉണ്ടല്ലോ.
0: എന്താണ് തകരാറ്? എനിക്ക് ക്ലിയർ ആയിട്ട്
1: അവിടുന്ന് നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് അത്രയും ഒരു ക്ലിയർ അല്ലാത്ത പോലെ ഉണ്ട്.
0: ഒട്ടും ക്ലിയർ അല്ല.
1: ഒട്ടും ക്ലിയർ അല്ലാതെ ഇല്ല, പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷേ ഒരു ഇതുപോലെയുണ്ട്.
0: എന്തോ
1: ഞാൻ ഹരിദാസ് മാധവ്.
0: ഹരിദാസ് ചേട്ടാ, എന്താണ് പ്രശ്നം എന്ന് നോക്കട്ടെ. എന്തായാലും ഇവിടെ എനിക്ക് ചേട്ടൻ പറയുന്ന വളരെ ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ പറയൂ, എന്താണ്? എന്തോ എനിക്ക് അങ്ങനെ അത് ഇഷ്ടമല്ല അഭിരാമി, അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഉണ്ടോ? എന്താ അത്?
1: ഇഷ്ടമല്ലാത്തതോ?
0: ആ, ഇഷ്ടമല്ലാത്തത്.
1: ഇഷ്ടമല്ലാത്തത് നോൺഡ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ബിരിയാണി ആ ഒരു ഐറ്റം ഇഷ്ടമല്ല. വീട്ടിലെല്ലാവരും കഴിക്കും, ഞാൻ കഴിക്കാറില്ല ഒന്നും. ബിരിയാണിയോ ഒന്നും നോൺഡ ഉണ്ടാക്കുന്ന ഒരു സാധനം ഞാൻ കഴിക്കാറില്ല.
0: ഒന്നും ഇഷ്ടമല്ല അല്ലേ.
1: നല്ല സദ്യ, നല്ല കല്യാണത്തിനൊക്കെ പോയാൽ കിട്ടുന്ന സദ്യയില്ലേ, സാമ്പാർ, രസം, കൂട്ടുകറി, അങ്ങനെയുള്ള ഐറ്റംസ് വളരെ ഇഷ്ടമാണ്. അതിനുശേഷം ഗോതമ്പ് പായസവും പപ്പടവും പഴവും കൂട്ടിട്ട് ലാസ്റ്റ് ഒരാൾ കഴിക്കുന്നുണ്ടല്ലോ, അത് വളരെ ഇഷ്ടമാണ്.
0: അതുകൂടി ആയാലേ കംപ്ലീറ്റ് ആവുള്ളൂ, ഇല്ലെങ്കിൽ സദ്യ കഴിച്ചൊരു ഫീൽ ഉണ്ടാവില്ല അല്ലേ.
1: അതെ അതെ. അതിനുശേഷം ലാസ്റ്റ് ആ ഇഞ്ചിപ്പുളി പറയുന്ന സാധനം ഉണ്ടല്ലോ, പുളിയിഞ്ചി.
0: പുളിയിഞ്ചി
1: ആ അതെങ്ങനെ എടുത്ത് കുറച്ച് നാട്ടിൽ വെച്ച് പറഞ്ഞാ എല്ലാം
0: സുഖമായി ശുഭമായി അല്ലേ.
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ, എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
1: ഇതിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ഹരിദാസ് ചേട്ടൻ, ഒരു സൂപ്പർ ഡേ ആവട്ടെ. ഓക്കെ
1: ഓക്കെ, താങ്ക് യു,
0: ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഹരിദാസ് ചേട്ടനാണ് മാങ്കാവ് നിന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എല്ലാരും ഈ പറഞ്ഞ പോലെ ബിരിയാണി കഴിക്കുന്നതും നോണൊക്കെ കഴിക്കുമ്പോഴത്തേക്കും എനിക്കത് തീരെ ഇഷ്ടമല്ല. ഏറ്റവും ഇഷ്ടമുള്ളത് സദ്യയാണ് എന്നുള്ളതാണ്. ഏറ്റവും ഇഷ്ടമുള്ളത് എന്നതിനപ്പുറത്തേക്ക് നമുക്കെന്തോ ഒരു ഇഷ്ടമില്ലായ്മ തോന്നിയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ? കാലങ്ങളാവുന്നു, വർഷങ്ങളാവുന്നു, യുഗങ്ങളാവുന്നു അല്ലേ. എന്തായിരുന്നു, എവിടെ പോയി? വിളിക്കുന്നുണ്ടായിരുന്നോ? അതോ
2: കേൾക്കാറുണ്ട് എന്തെങ്കിലും പറയാനുള്ളെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ.
0: വിളിക്കുള്ളൂ. അപ്പൊ ഇന്ന് കനത്തിൽ എന്തോ പറയാനുണ്ടോ? ഇഷ്ടമില്ലാത്ത ഫുഡിനെ കുറിച്ച്.
2: ആവശ്യമില്ലാത്ത വെറുതെ വിളിക്കില്ല എന്ന് പറഞ്ഞ് തീരുമാനിച്ചു.
0: ഓക്കെ ഓക്കെ, അതൊരു അടിപൊളി നല്ലൊരു തീരുമാനമാണ്. ഞാൻ അതിനൊരു കയ്യടി തരും കേട്ടോ.
2: അപ്പൊ അതുകൊണ്ടാണ് കേൾക്കാറുണ്ട്, പരിപാടികളൊക്കെ ഉണ്ട്.
0: സന്തോഷം ചേട്ടാ, ഒരുപാട്
2: എന്തെങ്കിലും ആശംസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വിളിക്കാന്ന് പറഞ്ഞു.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ആശംസകളിലേക്ക് പോവാം. ആർക്കാ ഇന്നത്തെ വിഷസ് കൊടുക്കാനുള്ള
2: ആദ്യ ആശംസ? ഇന്ന് 42-ാമത്തെ തോന്നുന്നു നമ്മുടെ വിളയോടി കൃഷ്ണേട്ടനും ചിന്താമണി ചേച്ചിക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നു. അവർക്ക് നല്ലൊരു ആശംസ, ഒരു 1000 ആശംസ. ഇതുപോലെ ഒരുപാട് കാലം സുഖമായിട്ട് ജീവിതം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു.
0: ഓക്കെ, അടിപൊളി.
2: പിന്നെ ഒരു ആശംസയും കൂടി ഉണ്ട്, നമ്മുടെ സഹദേവൻ ചേട്ടൻ്റെ മോൾക്ക് കല്യാണമാണ് നാളേക്ക്.
0: ഓക്കെ ഓക്കെ, കല്യാണമൊക്കെ അടിച്ചു പൊളിക്കട്ടെ അല്ലേ, എല്ലാം മംഗളമായി ഭവിക്കട്ടെ അല്ലേ. ഓക്കെ ഗുരുവരപ്പൻ ചേട്ടാ, എന്തായാലും ചേട്ടനും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയാണ് കേട്ടോ.
2: ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക്
0: ടോപ്പിക്ക് എന്താ വെച്ചാ ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴും നമ്മൾ ഇഷ്ടമുള്ളതിനെ കുറിച്ചിട്ടല്ലേ പറയുന്നത്. പക്ഷെ എന്നാലും ഗുരുവരപ്പൻ ചേട്ടൻ ഒന്ന് ആലോചിക്കുമ്പോ, എന്റെ അഭിരാമി, എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. അതെന്താ അത്?
2: അത് ഒരു സാധനം മാത്രമേ, ബാക്കി എല്ലാം കഴിക്കും. ബീഫ് കഴിക്കില്ല.
0: ബീഫാണ് ഇഷ്ടമില്ലാത്തതല്ലേ?
2: ബീഫ് തീരെ ഇഷ്ടമല്ല, കഴിച്ചിട്ടില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ എന്ന് വിഷയം കേട്ടോ.
2: ഓക്കെ, താങ്ക് യു,
0: ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഗുരുവരപ്പൻ ചേട്ടനാണ്. അപ്പൊ ചേട്ടന്റെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് കൃഷ്ണൻ ചേട്ടനും ചിന്താമണി ചേച്ചിക്കും, ഒപ്പം നാളെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന സഹദേവൻ ചേട്ടന്റെ മോൾക്കും വിഷസ് അറിയിച്ചിട്ടുണ്ട്. എല്ലാം സൂപ്പർ ആവട്ടെ എന്നാണ് പറഞ്ഞ്. ഇനിവേ നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ് അഭിരാമി.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ സംസാരിക്കണേ?
3: ഇത് കുമരകത്ത് നിന്ന് ഷീബായ സംസാരിക്കുന്നത്.
0: ഷീബ ചേച്ചി, എന്നാ ഉണ്ട് വിശേഷം?
3: കൊറേ നാളായി വിളിച്ചിട്ട്.
0: ഒരുപാട് നാളായി.
3: ഇന്നത്തെ ടോപ്പിക് കേട്ടിട്ടാ ഞാൻ വിളിച്ചത്.
0: അതെയോ, ഇന്നത്തെ ടോപ്പിക് അത്ര സെറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ആലോചിച്ചപ്പോ നമ്മള് ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ആലോചിച്ചപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇഷ്ടമില്ലാത്തത് ഉണ്ടാവുമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചത്. അതെയോ, ഓക്കെ. അപ്പൊ ചേച്ചി പറഞ്ഞു, അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്തോ കനത്തിൽ പറയാനുണ്ട്.
3: എല്ലാവർക്കും ലോകത്തിൽ മിക്ക ഇഷ്ടപ്പെട്ട ഫുഡാണ് ചക്കപ്പുഴുക്ക്.
0: ചക്കപ്പുഴുക്ക്
3: എനിക്കത് ഇഷ്ടമില്ല. അതുപോലെ തന്നെ മിക്കവർക്കും ഇഷ്ടമുള്ളതാണ് അവിയല്. അവിയലും എനിക്കിഷ്ടയില്ല. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളിവിടെ കുമരകാവുമ്പം കായലുണ്ട്, ഇഷ്ടംപോലെ മീനുകൾ കിട്ടും. നമ്മുടെ കരിമീൻ, കൊഞ്ച്, ഈ ഐറ്റംസിൽ കരിമീനും ഞാൻ കൂട്ടത്തില്ല, കൊഞ്ച് കൂട്ടില്ല. അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ല. ഞങ്ങൾക്കാണെങ്കിൽ അത് വീടിന്റെ വാർക്കയിൽ നിന്ന് ചൂണ്ട ഇട്ടാ മുതല് നമുക്ക് കരിമീൻ പള്ളത്തിനൊക്കെ കിട്ടും. ഇഷ്ടംപോലെ മീനുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പം ആ ഐറ്റം ഒന്നും എനിക്കിഷ്ടയില്ല. അതാണ്
0: അതുകൊണ്ടാണ് ഇത് വിളിച്ച് എനിക്ക് പറയണം, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലേ ചേച്ചി?
3: അത് തന്നെ. അകലെയുള്ള നമ്മുടെ കൂട്ടുകാരെല്ലാരും പറയൂ, നിങ്ങളുടെ കുമരകത്ത് വന്ന കൊഞ്ചും കരിമീനും പൂരയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ വരുമ്പം നമ്മള് എല്ലാം ഉണ്ടാക്കി തരാം, പക്ഷെ എനിക്കിഷ്ടയില്ലെന്ന് പറഞ്ഞു.
0: എനിക്ക് അത് അത്ര താല്പര്യമില്ലെന്ന്. ഇതിപ്പോ എനിക്ക് കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോവാ, കാരണം എനിക്കിതൊക്കെ ഇഷ്ടാ.
3: എല്ലാവർക്കും ഒരു 199 ആൾക്കാർക്കും ഈ കരിമീനും കൊഞ്ചും ഒക്കെ ഭയങ്കര ഇഷ്ടം. ഭയങ്കര വിലയുള്ള ഒരു ഇതാണ്, മീനുകളാണ്. ഇത് മുഴുവൻ പിടിച്ച് നമ്മുടെ ഇവിടെയുള്ളവരത് പിടിച്ച് അങ്ങ് പുറത്തോട്ട് കയറ്റ് മതി ചെയ്യുന്നൊരു ഇതാണ്. പക്ഷെ ഇവിടെയുള്ള നമ്മള് പറയുന്ന പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ലെന്ന് പറഞ്ഞ പോലെ ആയിരിക്കും.
0: ഇതാണ് തന്നെ ആവാനാണ് സാധ്യത. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും. അപ്പൊ ഈ പറഞ്ഞ കഴിക്കുന്ന ആൾക്കാരൊക്കെ കഴിക്കുന്ന സമയത്ത് ഇപ്പൊ ഷീബ ചേച്ചി ആലോചിക്കാണ്ടോ, എന്തായി ഇവർ ഇതിങ്ങനെ കഴിക്കണേ? എനിക്കാണെങ്കിൽ ഇത് വലിയ താല്പര്യമില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
3: പിന്നെ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇന്നത്തെ വിശത്ത് നമ്മുടെ ആനന്ദന്റെ മോക്കും ജഗന്റെ മോൾക്കും ആകട്ടെ നല്ലൊരു ആശംസ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആശംസിക്കുന്നു ഞാൻ.
0: ഓക്കെ ഓക്കെ ഷീബ ചേച്ചി, നല്ലൊരു ദിവസം ചേച്ചിക്കും വിഷയണു. സൂപ്പർ ഡേ ആവട്ടെ കേട്ടോ.
3: ഓക്കെ,
0: ബൈ ബൈ. നമ്മളെ വിളിച്ചത് ഷീബ ചേച്ചിയാണ്. ഷീബ ചേച്ചി കൊറേ കാര്യങ്ങൾ പറഞ്ഞു, അത് ശരിക്കും ഉണ്ടല്ലോ. നമുക്കിപ്പോ ഒരു ടോപ്പിക് കേൾക്കുന്ന സമയത്ത്, ഒരു വിഷയം കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കൊറേ കാര്യങ്ങളില്ലേ, ഇതിപ്പോ പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു വല്ലാത്തൊരു സമാധാനക്കേട് ഉണ്ടാവും. അതുകൊണ്ടാണ് ചേച്ചി വിളിച്ചതെന്നാണ് പറഞ്ഞത്. എനിവേ, ഒരു സൂപ്പർ ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇന്ന് സ്പെഷ്യലായിട്ട് ചേച്ചി ആശംസകൾ പറഞ്ഞത് വിഷ്ണുപ്രിയക്കും അതുപോലെ ഐശ്വര്യക്കും വേണ്ടിയിട്ടാണ് വിഷസ് പറഞ്ഞത്. എനിവേ, നല്ലൊരു ദിവസം ഷീബ ചേച്ചിക്കും വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. മോൺസ്റ്റർ എന്ന സിനിമയ്ക്ക് വേണ്ടി സിദ് ശ്രീറാം പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. ഓൺ യുവർ അഹല്യ FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളിയാഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കൂട്ടുകൂടാം.
6: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടൊക്കെ കേട്ട് നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 9 കഴിഞ്ഞ് 6 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇനി നമുക്ക് മെസ്സേജസിലേക്ക് പോവാം. അപ്പോൾ ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ഷൂട്ട് ചെയ്തോളൂ. 8815099000 എന്ന നമ്മുടെ നമ്പറിലേക്ക് ഇന്നത്തെ ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജപ്പൻ ചേട്ടൻ്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. തിരിച്ചും നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജ് സുലൈ ചേട്ടൻ്റെ ഒരു മെസ്സേജാണ്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നത്. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസം തുടങ്ങുക, ഇതാണ് മെസ്സേജിലുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു എന്താ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മെസ്സേജ് തിലകൻ ചേട്ടൻ്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. തിരിച്ചും സുപ്രഭാതം അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് സത്യഭാമ ചേച്ചി അയച്ചിട്ടുള്ള മെസ്സേജാണ്. നമസ്കാരം അഹല്യ, എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വിളയോടിയിലെ ഹലോ കൃഷ്ണൻ ചേട്ടനും ചിന്താമണിക്കും 1000 വിവാഹ വാർഷിക മംഗളാശംസകൾ സ്നേഹത്തോടെ നേരുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരുപാട് കാലം ഇതുപോലെ ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നലെ പിറന്നാൾ ആഘോഷിച്ച കൃഷ്ണൻ ചേട്ടന്റെ പേരക്കുട്ടി ശ്രീരാജൻ 1000 പിറന്നാൾ ആശംസകൾ കൂടി നേരുന്നു. സത്യഭാമ ചിറ്റൂർ. ഓക്കെ, സത്യഭാമ ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് കൃഷ്ണ അനില ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തിരിച്ചും ഗുഡ് മോർണിംഗ്. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷക്കില ചേച്ചിയാണ്. ഡിയർ ഡാർലിംഗ്, ഗുഡ് മോർണിംഗ്. അങ്ങ് ലഡാക്കിൽ നിന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അജിത്തിന് ഒരു ബിഗ് സല്യൂട്ട്. ലഡാക്ക് ഞാൻ പോകാൻ വല്ലാതെ കൊതിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് എനിക്ക് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ തന്നെ ആശംസിക്കുന്നു. ഡാർലിംഗ്, ഫാസ്റ്റ് ഫുഡ്സ്, ചായ, മന്തി ഇതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. മീൻ അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ ഏത് ഫുഡാണെങ്കിലും കഴിക്കുന്നതിന്റെ അളവ് കുറച്ചു. മാമ്പഴ പുളിശ്ശേരി എന്റെ ഫേവറേറ്റ് ഡിഷാണ്. ചക്ക, മാങ്ങ, പപ്പായ, പേരക്ക ഇതെല്ലാം നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഷക്കീല ചേച്ചി. വിളയോടി കൃഷ്ണേട്ടനും ചിന്താമണി ചേച്ചിക്കും വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. ഉഷ ചേച്ചിക്ക് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ഉഷ ചേച്ചി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജഗൻ ചേട്ടന്റെ മകൾ ഐശ്വര്യക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചിട്ടുണ്ട് ഷക്കീല ചേച്ചി. ഓക്കെ, മാമ്പഴ പുളിശ്ശേരി വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ മാമ്പഴ പുളിശ്ശേരി വേണ്ട, അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ, എനിക്കത് അത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ സ്മരിക്കുകയാണുള്ളതുകൊണ്ട്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിട്ടുള്ളത് ദിവ്യയാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി. ഗുഡ് മോർണിംഗ് ദിവ്യ. ഇന്ന് എൻ്റെ 35-ാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്ന് വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ദിവ്യയുടെ മെസ്സേജ്. ഓക്കെ ദിവ്യ, അപ്പോൾ മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് നിറഞ്ഞൊരു ബർത്ത്ഡേ ആവട്ടെ എന്നിവിടെ വിഷയമാണ് ദിവ്യയ്ക്ക്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഉഷ ചേച്ചിയാണ് കൊട്ടേക്കാട് നിന്ന്. ഗുഡ് മോർണിംഗ് അഭികുട്ടി, എനിക്ക് ഫാസ്റ്റ് ഫുഡ് ഇഷ്ടമല്ല, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഉഷ ചേച്ചിയുടെ മെസ്സേജ്. ഉഷ ചേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് വിഷയമാണ്. സമയം നോക്കുമ്പോഴേ 9 കഴിഞ്ഞ് 9 ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ, ചില ആളുകളെ ചിലപ്പോൾ ചില സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആലോചിക്കും, എൻ്റെ അമ്മ എന്തൊരു സൂപ്പർ ആയിട്ടുള്ള സ്ഥലമാണ്, എങ്ങനെയാണ് ഇവർ ഈ സ്ഥലം ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തത് എന്നൊക്കെ വിചാരിക്കും. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ചില പാർക്കുകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല പല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുമായിരിക്കും അല്ലേ, ഇത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഐഡിയ, ആരായിരിക്കും ഇതിങ്ങനെ സെറ്റപ്പ് ആക്കിയത്. ഇപ്പോൾ കൊച്ചിയിൽ പോകുമ്പോൾ മെട്രോയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു ഐഡിയ ആരുടെ മനസ്സിലായിരിക്കും ഫസ്റ്റ് ഉണ്ടായത്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ടോ? ഞാനങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്ക് യാത്രകളൊക്കെ നടത്തി കുറേ അനുഭവങ്ങളിൽ നിന്നുമൊക്കെ വലിയ വലിയ ആളുകൾ ഇതുപോലെയുള്ള സെറ്റപ്പുകളൊക്കെ ഓരോ നാട്ടിലും സൃഷ്ടിക്കുന്നതാണ് കേട്ടോ. പലപ്പോഴും ആളുകൾ ഇങ്ങനെ പറയാറുണ്ടോ, ഇത് അവിടെ നിന്ന് കോപ്പി അടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതല്ലേ, അങ്ങനെ ചില കമൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ നല്ല കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ബാക്കിയുള്ളവർക്കൊരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷനാണ്, അവർക്കൊരു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അങ്ങനെ നമ്മുടെ കൊച്ചി വെറും ഒരു നഗരം മാത്രമല്ല അല്ലേ, നമുക്കറിയാം ഒരുപാട് സംഭവങ്ങളുള്ളൊരു സംഭവാമി യുഗയുഗയാണ് കൊച്ചി എന്ന സ്ഥലം. മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണ് കൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചിയിലെ വാട്ടർ മെട്രോയിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചേക്കും, ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചി മെട്രോയിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ തന്നെ ഒഫീഷ്യൽ റോൾ മോഡലായിട്ട് മാറിയിരിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ. കാരണം ഈ കൊച്ചി വാട്ടർ മെട്രോയെ കണ്ട് പഠിക്കാൻ പോവാണ് കുറേയധികം നാടുകൾ. ഫസ്റ്റ് ഫേസായിട്ട് ശ്രീനഗറിലും പട്നയിലും വാരണാസിയിലും ഗുവാഹത്തി അയോധ്യ പ്രയാഗ്രാജ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊച്ചി മെട്രോ റോൾ മോഡലാക്കിക്കൊണ്ട് അവിടെയൊക്കെ വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കാനായിട്ട് പോവാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്. ഏ കൊച്ചി ഒരു റോൾ മോഡലായി മാറിയിരിക്കുകയാണ്, അടിപൊളി അല്ലേ. എന്തായാലും നമുക്ക് ഇതുപോലെയുള്ള വിശേഷങ്ങളും ഇടയ്ക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കേൾക്കണം. ഒപ്പം മെസ്സേജ് അയക്കാൻ മറക്കണ്ട 8881509000 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്.

ഗോഡ് ഫാദർ എന്ന സിനിമയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇനി അതുപോലൊരു പടം നമുക്ക് എടുക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ള ഒരു സംഭവമാണ് അല്ലെ. അങ്ങനെ ഒരു റെക്കോർഡ് ഇട്ട് വെച്ചിട്ടുള്ള ഒരു ചിത്രമാണ് ഗോഡ് ഫാദർ എന്ന സിനിമ. ഒപ്പം ഈ ഒരു പാട്ടും ഭയങ്കര രസം കേൾക്കാനായിട്ട് ഉണ്ണിമേനോന്റെയും കെ എസ് ചിത്രയുടെയും ശബ്ദത്തിലാണ് നമ്മൾ ആ പാട്ട് കേട്ടത്. എസ് ബാലകൃഷ്ണന്റെ മ്യൂസിക് ആണ്, ബിച്ചു തിരുമലയുടെ വരികളാണ് ഗോഡ് ഫാദർ. എന്റെ അമ്മ എന്താണ് ആ സിനിമ, ആ സിനിമ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ആ സിനിമയും ആ സിനിമയിലെ തമാശകളും ഈ പാട്ടിനൊപ്പം തമാശയും കൂടി ആസ്വദിക്കാൻ പറ്റുന്ന പാട്ടുകളുണ്ടല്ലോ, അത് പഴയ കാലത്തുള്ള പാട്ടുകൾ തന്നെയാണല്ലേ. ഇപ്പൊ ഇങ്ങനെയുള്ള പാട്ടുകളും നമുക്ക് കാണാനില്ലേ. ഈ പാട്ടിന്റെ ഇടയ്ക്ക് കുറെ ജഗദീഷും മുകേഷും കൂടെ ഉള്ള കുറെ അധികം സംഭവങ്ങളുണ്ട്. ചില എക്സ്പ്രഷൻസും കാര്യങ്ങളും ചില പരിപാടികളും ഒക്കെ നടത്തുന്നുണ്ട്. കുറെ തമാശകളുണ്ട് ഈ സോങ്സിന്റെ ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ഇതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 9:17 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇനി മെസ്സേജസിലേക്ക് പോവാം. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ. ഷിനി ചേച്ചിയാണ്, ഷിനി പ്രകാശ്.

കുഴിമന്തി ഫാൻസിന്റെ മുഖം എനിക്കിങ്ങനെ മനസ്സിൽ കാണാൻ പറ്റും. ഒരുപാട് പേർക്ക് അല്ലെ, എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കുഴിമന്തി എന്ന് പറയുന്നത്. പക്ഷെ എനിക്കിഷ്ടല്ല എന്നാണ് ഷിനി ചേച്ചി പറയുന്നത്. ആ ഒരു സ്പിരിറ്റാണ് എനിക്ക് ഇന്നത്തെ വിഷയത്തിൽ വേണ്ടിയിരുന്നത്. നെക്സ്റ്റ് വൺ മണിമേഖല ചേച്ചിയുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും FM കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. മണിമേഖല ചേച്ചിക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. അടുത്ത മെസ്സേജ് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ശുഭദിനം അബി, പാട്ടുകൾ ഒരേ പൊളി. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഒരു കിടുക്കാശി ദിവസമാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് ഇഷ്ടമില്ലാത്തത് എന്ന് പറഞ്ഞിട്ടില്ല കവിത ചേച്ചി. എനിവേ ചേച്ചിക്കും നല്ലൊരു ഗുഡ് ഡേ വിഷസ് അറിയിക്കുകയാണ്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഞാൻ വാട്ടർ മെട്രോയിൽ കയറിയിട്ടില്ല, പോകണം എന്ന് പറഞ്ഞിട്ട് ഷക്കീല ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാലേ, നമ്മുടെ കേരളത്തിൻ്റെ ഒരു വാട്ടർ മെട്രോ പോലെയുള്ള ഒരു സിസ്റ്റം, ആ സിസ്റ്റം കണ്ടിട്ട് അത് പഠിച്ച് ഇവിടെ വന്ന് അതൊക്കെ കണ്ട് അതേപോലെയുള്ള സെറ്റപ്പ് മറ്റുള്ള സ്ഥലങ്ങളിലും മറ്റുള്ള മെയിൻ സിറ്റീസിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്ക് അത് നമ്മൾ റോൾ മോഡൽ ആകുന്നു എന്ന് പറയുമ്പോഴത്തേക്കുള്ളൊരു പ്രൈഡില്ലേ അല്ലേ, നമുക്കൊരു എന്താ പറയുക, ഒരു പവർ വരുന്നില്ലേ ഇത് കേൾക്കുമ്പോൾ, എനിക്ക് ശരിക്കും തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്തത്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് സുചിത്ര ചേച്ചിയാണ്. ഹായ് അബി, ഗുഡ് മോർണിംഗ്. ഞാൻ പോയിട്ടുണ്ട് വാട്ടർ മെട്രോയിൽ, പൊളിയാണ്. കൊച്ചിൽ പോയാൽ മിസ് ചെയ്യരുത് എന്ന് പറയാനുള്ള ഒന്നാണ് വാട്ടർ മെട്രോ. വൺസ് നമ്മൾ കയറി കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് എന്നാണ് സുചിത്ര ചേച്ചി പറയുന്നത്. എത്ര പോയാലും മടുക്കാത്ത സ്ഥലമാണ് എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുചിത്ര ചേച്ചിക്കും ഒരു ഗുഡ് ഡേ വിഷസ് അറിയിക്കുകയാണ്. ശരിയാണല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ നമുക്ക് പോകാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന ജലസ്ഥലങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ആദ്യമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, യാത്രകളൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞത് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലേ. ഇഷ്ടമില്ലാത്തത് തുറന്ന് പറയാൻ പലപ്പോഴും പല ആളുകൾക്കും മടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അല്ലേ, അതൊരു നെഗറ്റീവ് സംഭവമല്ലേ, ഇല്ല അല്ല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറില്ല. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെ. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണ് എന്നറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എന്തോ ഇഷ്ടമല്ല എന്ന് തോന്നിയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെ കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. നെക്സ്റ്റ് ഒരു മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. റിയാദിൽ നിന്ന് മഹേഷ് ഏട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഹായ് അഭിരാമി, സുപ്രഭാതം. തിരിച്ചും മഹേഷ് ഏട്ടാ, ഒരു വലിയ സുപ്രഭാതം. അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. ഇതാണ് മെസ്സേജ്. മഹേഷ് ഏട്ടനും ഒരു കിട്ടുകാഴ്ച ദിവസമാവട്ടെ എന്ന് വിഷയമാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും ഇന്നത്തെ സമയം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. നാളെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ദൃശ്യം 3 റിലീസ്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സമയത്തിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ ശാന്തി ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാണ് സമാധാനമായിട്ടേ ഞാൻ പോയിട്ട് കാണുന്നുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇടയ്ക്ക് ഈ സ്പോയിലേഴ്സ് ഒക്കെ വരാതെ നമ്മൾ നമ്മളെ തന്നെ കാത്തു രക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ. ഇത്രയും നേരം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: and without break. With Ahalya FM 90.4. Kate Kate Kutu Kuda.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
5: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: സെല്ലുലോയിഡ്.
7: നമസ്കാരം. സെല്ലുലോയിഡ് ഇന്ത്യ സിനിമ വിശേഷങ്ങളിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ സെല്ലുലോയിഡിൽ പറയാൻ പോകുന്ന സിനിമ തിയേറ്ററുകളിൽ ചിരിയുടെ പൂരം തീർത്ത വിപിൻ ദാസ് സംവിധാനം ചെയ്ത ജയ ജയ ജയഹേ എന്ന സിനിമയുടെ സിനിമ വിശേഷങ്ങളാണ്. ദർശന രാജേന്ദ്രനും ബേസിൽ ജോസഫും തകർത്തഭിനയിച്ച ഒരു ഫാമിലി സെറ്റയർ ത്രില്ലർ. കഥ തുടങ്ങുന്നത് ജയ എന്ന സാധാരണ പെൺകുട്ടിയിൽ നിന്നാണ്. സ്വന്തമായി കുറെ സ്വപ്നങ്ങളുള്ള പഠിക്കാൻ മിടുക്കിയായ ഒരു പെൺകുട്ടി. പക്ഷേ നമ്മുടെ സമൂഹത്തിലെ പല വീടുകളിലെയും പോലെ തന്നെ അവളുടെ ആഗ്രഹങ്ങൾക്കൊന്നും വീട്ടുകാർ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടമുള്ള വിഷയം പഠിക്കാൻ പോലും സമ്മതിക്കാതെ വീട്ടുകാർ അവൾക്ക് വേണ്ടി വേഗം തന്നെ ഒരു കല്യാണം ആലോചിക്കുന്നു. അങ്ങനെയാണ് രാജേഷ് ബേസിൽ ജോസഫ് അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം ജയയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു പോൾട്രി ഫാം നടത്തുന്ന, സ്വന്തമായി വലിയ നിലയിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരൻ. കല്യാണം കഴിഞ്ഞാൽ ബാക്കി പഠിക്കാം എന്നൊക്കെ വാക്ക് കൊടുത്താണ് രാജേഷ് ജയയെ താലി കെട്ടുന്നത്. വലിയ പ്രതീക്ഷകളോടെയാണ് ജയ ഈ ഒരു പുതിയ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത്. പക്ഷേ അവിടെയാണ് കഥയുടെ ട്രാക്ക് മാറാൻ പോകുന്നത്. രാജേഷ് വിചാരിച്ച പോലെ ഒരു ആളല്ല എന്ന് ജയ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുകയാണ്. അത് എന്താണെന്ന് നമുക്ക് കേൾക്കാം സെല്ലുലോയിഡിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ FM 90.4. കേട്ട്

0: celluloid.
1: Welcome back to Celluloid. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് പറഞ്ഞു നിർത്തിയത് രാജേഷിന്റെ വീട്ടിലെ ജയയെ കുറിച്ചാണ് അല്ലെ. രാജേഷിന് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും അയാൾ ജയയോട് തട്ടിക്കയറാനായിട്ട് തുടങ്ങാണ്. കഥയിൽ ആദ്യത്തെ വലിയ ട്വിസ്റ്റ് വരുന്നത് ഒരു ദിവസം രാവിലെയാണ്. ചായക്ക് മധുരം കൂടിപ്പോയി എന്ന് പറഞ്ഞ് രാജേഷ് ജയയുടെ മുഖത്തടിക്കുന്നു. ആ ഒരു അടി ജയയെ മാനസികമായിട്ട് വല്ലാതെ തളർത്താണ്. അവൾ കരഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടുകാരെ വിളിച്ച് വിവരം പറയുന്നുണ്ടെങ്കിലും അതൊക്കെ കുടുംബജീവിതത്തിൽ സാധാരണയാണ് മോളെ, നീ അല്പം അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു അവളുടെ വീട്ടുകാര് പറയുന്ന മറുപടി. അതോടെ ജയ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകാൻ അവൾക്ക് ധൈര്യമില്ല. പിന്നീട് രാജേഷിന്റെ തല്ല് ഒരു ശീലമായി മാറാണ്. ദേഷ്യം വരുമ്പോഴൊക്കെ അയാൾ അവളെ വളരെയധികം ഉപദ്രവിക്കാനായിട്ട് തുടങ്ങാണ്. എന്നിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് വണ്ടി നിറയെ സാധനങ്ങൾ വാങ്ങി വന്ന് സോറി പറയും. പിന്നീട് ഒരു ഹോട്ടലിൽ പോവാം, ഫുഡ് ഓർഡർ ചെയ്യാം, അതൊരു പതിവായി മാറുകയാണ്. ഇതാണ് രാജേഷിന്റെ ഒരു രീതി. നീതി കിട്ടാതെ സ്വന്തം വീട്ടുകാരുടെ പോലും പിന്തുണയില്ലാതെ ജയ അങ്ങനെ ആ ഒരു വീട്ടിൽ നരകയാതന അനുഭവിക്കുകയാണ്. ജയയുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് പിന്നീടങ്ങ് സിനിമയിൽ. പക്ഷേ ജയ എപ്പോഴും ഇങ്ങനെ തല്ല കൊള്ളാനായിട്ട് പിന്നീട് തയ്യാറായിരുന്നില്ല. അവൾ മനസ്സിനുള്ളിൽ ഒരു വലിയ പ്ലാൻ അങ്ങ് തയ്യാറാക്കാണ്. പുരുഷാധിപത്യത്തിന്റെ ആ ഒരു കോട്ട് തകർക്കാൻ വേണ്ടി ജയ നടത്തുന്ന ആ നീക്കം, ആ നീക്കം എന്താണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: വെൽക്കം ബാക്ക് ടു സെല്ലൗട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്കിന് മുൻപ് പറഞ്ഞു നിർത്തിയത് രാജേഷിന്റെ വീട്ടിലെ ജയയെ കുറിച്ചാണ് അല്ലെ. രാജേഷിന് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും അയാൾ ജയയോട് തട്ടിക്കയറാനായിട്ട് തുടങ്ങുകയാണ്. കഥയിൽ ആദ്യത്തെ വലിയ ട്വിസ്റ്റ് വരുന്നത് ഒരു ദിവസം രാവിലെയാണ്. ചായക്ക് മധുരം കൂടിപ്പോയി എന്ന് പറഞ്ഞ് രാജേഷ് ജയയുടെ മുഖത്തടിക്കുന്നു. ആ ഒരു അടി ജയയെ മാനസികമായിട്ട് വല്ലാതെ തളർത്താണ്. അവൾ കരഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടുകാരെ വിളിച്ച് വിവരം പറയുന്നുണ്ടെങ്കിലും അതൊക്കെ കുടുംബജീവിതത്തിൽ സാധാരണയാണ് മോളെ, നീ അല്പം അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടാവും എന്നായിരുന്നു അവളുടെ വീട്ടുകാർ പറയുന്ന മറുപടി. അതോടെ ജയ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകാൻ അവൾക്ക് ധൈര്യമില്ല. പിന്നീട് രാജേഷിന്റെ തല്ല് ഒരു ശീലമായി മാറാണ്. ദേഷ്യം വരുമ്പോഴൊക്കെ അയാൾ അവളെ വളരെയധികം ഉപദ്രവിക്കാനായിട്ട് തുടങ്ങാണ്. എന്നിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് വണ്ടി നിറയെ സാധനങ്ങൾ വാങ്ങി വന്ന് സോറി പറയും. പിന്നീട് ഒരു ഹോട്ടലിൽ പോവാം, ഫുഡ് ഓർഡർ ചെയ്യാം, അതൊരു പതിവായി മാറുകയാണ്. ഇതാണ് രാജേഷിന്റെ ഒരു രീതി. നീതി കിട്ടാതെ സ്വന്തം വീട്ടുകാരുടെ പോലും പിന്തുണയില്ലാതെ ജയ അങ്ങനെ ആ ഒരു വീട്ടിൽ നരകയാതന അനുഭവിക്കുകയാണ്. ജയയുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് പിന്നീടങ്ങ് സിനിമയിൽ. പക്ഷേ ജയ എപ്പോഴും ഇങ്ങനെ തല്ലുകൊള്ളാനായിട്ട് പിന്നീട് തയ്യാറായിരുന്നില്ല. അവൾ മനസ്സിനുള്ളിൽ ഒരു വലിയ പ്ലാൻ അങ്ങ് തയ്യാറാക്കാണ്. പുരുഷാധിപത്യത്തിന്റെ ആ ഒരു കോട്ട് തകർക്കാൻ വേണ്ടി ജയ നടത്തുന്ന ആ നീക്കം, ആ നീക്കം എന്താണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. കീപ് ലിസണിംഗ് അഹലേ 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: എല്ലാ സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം സെല്ലല്ലോയിഡിലേക്ക്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അങ്ങനെ കഥ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. രാജേഷും ജയയും ഒടുവിൽ ഡിവോഴ്സിന് വേണ്ടി അപേക്ഷിക്കുന്നു. കോടതിയിൽ വെച്ച് രാജേഷ് ഒരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജയ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവൾക്ക് വേണ്ടത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. കഥ അവസാനിക്കുന്ന സമയത്ത് ജയ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി വലിയ വിജയമായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അതേസമയം രാജേഷ് മറ്റൊരു കല്യാണം കഴിക്കാനായിട്ട് ഒരുങ്ങുന്നുണ്ടെങ്കിലും പുതിയ പെൺകുട്ടിയും ഒട്ടും വിട്ടുകൊടുക്കാത്ത ആളാണെന്ന് മനസ്സിലാകുന്നിടത്ത് സിനിമ അങ്ങ് അവസാനിക്കുന്നുണ്ട്. വെറുമൊരു കോമഡി പടം എന്നതിനുപരിയായിട്ട് വിവാഹ ജീവിതത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഒരു ഗാർഹിക പീഡനങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഒരു സിനിമ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. ദർശനയുടെ പക്വതയാർന്ന അഭിനയവും ബേസിലിന്റെ ടൈമിങ്ങും ഈ ഒരു ചിത്രത്തെ വലിയൊരു ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റിയത് കേട്ടോ. നിങ്ങൾ ഈ ഒരു കഥ ദൃശ്യരൂപത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. സംവിധായകൻ വിപിൻ ദാസിന്റെ തിരക്കഥയെയും സംവിധാനത്തെയും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുടുംബത്തിനകത്ത് നടക്കുന്ന ഇത്തരം ഗൗരവമേറിയ പ്രശ്നങ്ങളെ പ്രേക്ഷകൻ ഒട്ടും ഉറപ്പിക്കാത്ത രീതിയിൽ തമാശയും ചിന്തയും ഒരേ അളവിൽ കലർത്തി അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ശരിക്കും സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ അവസാനം ജയ സ്വന്തമായിട്ട് ആ ബിസിനസ് തുടങ്ങി ആ ഒരു സക്സസ് ആവുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനും ആ ഒരു ഫീല് കിട്ടുന്നുള്ളതാണ്. ഓക്കെ, നമ്മുടേതായ ഒരു വിജയം, പ്രത്യേകിച്ച് നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ വല്ലാത്തൊരു പ്രൗഡ് ഫീല് നമുക്ക് അനുഭവപ്പെടുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ബ്രില്യൻസ് എന്ന് പറയുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഒരു സിനിമയുടെ അവസാനം ജയ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി വലിയ വിജയമായി മാറുന്നുണ്ട്. ആ ഒരു കാര്യം കാണിക്കുന്ന സമയത്ത് സിനിമയുടെ ആർട്ട് ഡയറക്ഷനും കോസ്റ്റ്യൂം ഡിസൈനും ജയയുടെ ആത്മവിശ്വാസത്തെ കാണിക്കുന്ന തരത്തില് ഒരു ബ്രൈറ്റ് നിറങ്ങളിലേക്കൊക്കെ മാറുന്നുണ്ട്. ജയ് ജയ് ജയ്ഹി വെറുമൊരു കോമഡി പടം എന്നതിനുപരിയായിട്ട് ഓരോ പെൺകുട്ടിയും സ്വന്തം കാലിൽ നിൽക്കേണ്ടതിൻ്റെയും അതുപോലെ ഈ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കേണ്ടതിൻ്റെയും ആവശ്യകത കൃത്യമായി പറഞ്ഞു തരുന്ന ഒരു സിനിമ കൂടിയാണ്. ഈ ഒരു സിനിമയുടെ സാങ്കേതിക തികവും അതുപോലെ തന്നെ അഭിനേതാക്കളുടെ പ്രകടനവുമാണ് ഇതിന്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്നുള്ളത്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കണ്ടു നോക്കണം, തീർച്ചയായും കാണേണ്ട സിനിമ തന്നെയാണ്, നല്ലൊരു മൂവി തന്നെയാണ്. അങ്ങനെ ഈ ഇന്നത്തെ ഈ സെല്ലുലോയിഡിന്റെ സമയം ഇവിടെ പതിയെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും സെല്ലുലോയിഡുമായിട്ട് മറ്റൊരു സിനിമയും സിനിമാ വിശേഷവുമായിട്ട് കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9118954110042 3225000.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
5: ചിലർക്ക് പാചകം പഠിക്കണം, ചില ആളുകൾക്ക് കവിത വേണം, ചിലർക്ക് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനുള്ള ടിപ്സ് വേണം, ചില ആളുകൾക്ക് മുഖത്തിടാനുള്ള ഫേസ് പാക്ക് വേണം. എന്റെ ദൈവമേ, ഈ AI നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാ ഒന്നും പറയാനില്ല എനിക്ക്. നമ്മുടെ വാട്സപ്പിൽ ആ ഒരു വലിയ വട്ടുണ്ടല്ലോ, മെറ്റ AI, ഇപ്പൊ എല്ലാവർക്കും അത് മതി. അതിന്റെ കൂടെയാണ് ഒന്ന് അനങ്ങിയാൽ, ഒന്ന് തുമ്മിയാൽ എന്താ പ്രശ്നം? എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, ഞാൻ ഇന്ന് രാവിലെ തുമ്മി എന്ന് പറയുന്നത്. നമ്മളൊരു മെസ്സേജ് അങ്ങോട്ട് AI പാസ് ചെയ്യും, AI നമുക്ക് തിരിച്ച് അതിന്റെ റെസ്പോൺസ് തരും. അപ്പൊ തന്നെ ഒരു വെയിറ്റിംഗും ഇല്ല, ഈ ബ്ലൂടിക്ക് വന്ന ഉടനെ മെസ്സേജിന് റിപ്ലൈ ആണ്. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷെ നമ്മൾ ഈ ചോദിക്കുന്ന മണ്ടത്തരങ്ങളുണ്ടല്ലോ, ചില മണ്ടത്തരങ്ങൾ ചോദിക്കുന്നവർക്കുള്ള ഒരു സംഭവമാണിത്. എല്ലാം മെറ്റ സേവ് ചെയ്ത് വെക്കുന്നുണ്ടെന്നറിയാമോ? നാളെ എങ്ങാനും ഈ ചാറ്റ് ഹിസ്റ്ററി ആരെങ്കിലും പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ഡാമേജ് ആകില്ലേ? സംഗതി സീനല്ലേ? എന്നാ പേടിക്കണ്ട കേട്ടോ, ഞാൻ ചുമ്മാ പേടിപ്പിക്കാൻ പറഞ്ഞതാ. മെറ്റ ഇപ്പോൾ പുതിയൊരു സേഫ്റ്റി എക്സിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ മോഡിനെ കുറിച്ചും അതിലെ ചില കാര്യങ്ങളൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. ഉടനെ പോയി സെർച്ച് ഹിസ്റ്ററി ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, സംഗതി ഉടനെ തന്നെ നിലവിൽ വരും എന്നാണ് മെറ്റ പറയുന്ന ഒരു കാര്യം. എന്താണ് കാര്യം എന്നൊക്കെ കേൾക്കണ്ടേ, അറിയണ്ടേ, ഉഷാറായിക്കേ. ഇത് കാലിഡോസ്കോപ്പിന്റെ സമയമാണ്, കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റെ

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഈ മെറ്റയുടെ അടുത്തും എഐയുടെ അടുത്തും അതുപോലെ ഗൂഗിളിന്റെ അടുത്തൊക്കെ ചോദിക്കാൻ പേടിയാണ്. കാരണം ചില സിനിമയിലേക്ക് ഒറ്റുകാരെ കാണില്ലേ, നമ്മൾ ചതിയന്മാര് അവരെ പോലെ പെരുമാറാറുണ്ട് ഇടയ്ക്ക് വരും. കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ പുള്ളി ആ ചോദിച്ച കാര്യം പോയി മറ്റൊരിടത്ത് പറയും, അല്ലെങ്കിൽ സെർച്ച് ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്കും ഇത് എല്ലാവർക്കും കാണുന്ന പോലെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും. പക്ഷേ ഇനി മുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ സൂപ്പറായി ചേച്ചി അടിപൊളിയായി എന്നാണ് പറയുന്നത്. ആ മോഡാണ് ഇൻകോഗ്നിറ്റോ മോഡ്. ഈ ഇൻകോഗ്നിറ്റോ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എഐ നമ്മൾ എന്ത് ചോദിച്ചാലും മറുപടി തരും. പക്ഷെ ചാറ്റ് വിട്ടു കഴിഞ്ഞാൽ പുള്ളി എല്ലാം മറക്കും, ഒരു തെളിവും ബാക്കി ഉണ്ടാവില്ല. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറ്റേ പറഞ്ഞ ഉത്തരങ്ങൾക്ക് ഇതിനൊക്കെ എവിടെ തെളിവെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല, അത് അപ്പം തന്നെ അപ്രത്യക്ഷമാക്കി കളയും. അതാണ് ഈ ഇൻകോഗ്നിറ്റോ മോഡിൽ സെർച്ച് ചെയ്താലുള്ള ഒരു ഒരു എന്താ പറയുക ബെനിഫിറ്റ്. സാധാരണ നമ്മുടെ താല്പര്യങ്ങൾ നോക്കിയിട്ടല്ലേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യങ്ങൾ വരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചൊരു വയലറ്റ് സാരി എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി, പിന്നെ നമ്മുടെ ഫീഡ് കംപ്ലീറ്റ് വയലറ്റ് സാരി ആയിരിക്കും, വയലറ്റ് മയായിരിക്കും. എന്നാൽ ഈ ഇൻകോഗ്നിറ്റോ മോഡിൽ നമ്മൾ എന്ത് ചോദിച്ചാലും മറ്റേ അത് ശ്രദ്ധിക്കില്ല. അതായത് നമ്മുടെ സ്വകാര്യത നമ്മുടെ കയ്യിലായിരിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഒരാളും അറിയില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പോലും അത് പിന്നെ ഓർമ്മയുണ്ടാവില്ല. ഇതൊരു തരം എന്താ പറയുക ഷോർട്ട് ടേം മെമ്മറി ലോസ് ഉള്ള ഒരു ഫ്രണ്ടിനെ കിട്ടിയതുപോലെയാണ്. നമ്മൾ എന്ത് അലമ്പ് കാണിച്ചാലും അടുത്ത സെക്കൻഡിൽ പുള്ളിയത് മറന്നു കളയും. അപ്പോ ഇനി മെറ്റ എഐയോട് എന്തും ചോദിക്കാം. മെറ്റ എഐ എന്ന് പറയുമ്പോൾ ഇൻകോഗ്നിറ്റോ മോഡ് എനേബിൾ ചെയ്തിട്ട് എന്തും ചോദിക്കാം. ആരും കാണില്ല, ആരും അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എഐയോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇൻകോഗ്നിറ്റോ ആക്കാം. പക്ഷെ ജീവിതത്തിൽ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഇങ്ങനൊരു മോഡ് ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണേ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഓണറബിൾ നരേന്ദ്രമോദിജി, എനിക്കൊരു ആധാർ കാർഡ് വേണം പ്ലീസ് എന്ന് പറഞ്ഞൊരാള് പ്രധാനമന്ത്രിയെ നേരിട്ട് വിളിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ആള് സിമ്പിളാണ്, പക്ഷെ പവർഫുൾ ആണ്. അതുകൊണ്ടല്ലേ ആളിങ്ങനെയൊക്കെ ചോദിക്കണേ. നമ്മൾ ആധാർ കാർഡ് വേണമെന്ന് നരേന്ദ്രമോദിജിയോടല്ലോ ചോദിക്കണേ. ആധാർ കാർഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ നേരെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് നമ്മളുടെ ഉള്ള ഒരു ലെവൽ ഓഫീസർ ഉണ്ടാവുമല്ലോ, അവരുടെ അടുത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയണേ. പക്ഷേ ഈ പുള്ളിക്കാരൻ നേരെ നരേന്ദ്രമോദിജിയോടാണ് ചോദിക്കണേ, എനിക്കൊരു ആധാർ കാർഡ് വേണമെന്ന്. ഇത് വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, ഇന്ത്യയോടുള്ള നമ്മുടെ രാജ്യത്തോടുള്ള ഒരു കട്ട പ്രേമം മൂത്തിട്ടാണ് ഇദ്ദേഹം ആധാർ ചോദിക്കുന്നത്. എന്തായാലും സംഗതി വൈറലായി കഴിഞ്ഞു. എന്താ പേരെന്നറിയോ ആളുടെ? ഗബ്രുജി എന്നാണ് പേര്. ഗബ്രുജി പറയുന്നത് കേട്ടാൽ നമ്മൾ ആലോചിക്കും ഇദ്ദേഹം ശരിക്കൊരു അമേരിക്കക്കാരനാണോ എന്ന്. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണെങ്കിലും ഉള്ളി കൊണ്ട് പുള്ളി പക്ക ഇന്ത്യക്കാരനാണ്. എന്റെ ഹൃദയം ഇന്ത്യയിലാണ്, പിന്നെ എനിക്ക് എന്തിനാ വിദേശ പാസ്പോർട്ട്, എനിക്കൊരു ആധാർ കാർഡ് മതി എന്നാണ് പറയുന്നത്. ഈ അമേരിക്കക്കാരൻ ആളൊരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ ആളിവിടെ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ഭക്ഷണവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ആളുകളുടെയൊക്കെ സ്നേഹം കണ്ടിട്ട് അദ്ദേഹം ഇന്ത്യക്കാരനാകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ശ്രീ നരേന്ദ്രമോദിജി, എനിക്കൊരു ആധാർ കാർഡ് തരൂ, ഐ വോണ്ട് ടു ബിക്കം എൻ ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഇപ്പം അല്പസ്വല്പം വൈറലാണ്. വെറുതെ ആധാർ ചോദിക്കുക മാത്രമല്ല, പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇന്ത്യയെ ഇത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ സംസ്കാരം, ഇവിടുത്തെ ആളുകളുടെ സ്നേഹം, പ്യാർ, ലവ്, ഇതൊക്കെ കണ്ട ആർക്കാണ് ഇന്ത്യക്കാരനാവാൻ തോന്നാത്തത്? അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ആധാർ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഗബ്രുജിയെ സമ്മതിക്കണം. നമ്മളൊക്കെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ട് വിഷമിച്ച് അതെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കാൻ നോക്കുമ്പോഴാണ് ഒരു വിദേശി, ഒരു അമേരിക്കക്കാരൻ, മോദിജി എനിക്കൊരു ആധാർ തരണേ എന്ന് പറഞ്ഞ് ക്യൂ നിൽക്കുന്നത്. ഇതിനെയാണ്

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ ആധാർ കാർഡിലെ ഫോട്ടോയുടെ കാര്യം, ഈ ഫോട്ടോ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോട്ടോ മാറ്റുന്നത് പോലെ വിരൽത്തുമ്പിൽ മാറ്റാൻ പറ്റില്ല. നമ്മൾ നേരിട്ട് തന്നെ കളത്തിലിറങ്ങണം. അടുത്തുള്ള ആധാർ എൻറോൾമെന്റ് സെന്ററിലോ അക്ഷയ സേവാ കേന്ദ്രത്തിലോ ഒരു നേരിട്ടുള്ള സന്ദർശനം ഈ ഫോട്ടോ മാറ്റത്തിന് നിർബന്ധമാണ്. അവിടെ ചെന്നാൽ സംഗതി കളറാണ്, അവിടെ വെച്ച് തന്നെ നമ്മുടെ ഒരു ലൈവ് ഫോട്ടോ എടുക്കും. അതുകൊണ്ട് പോകുന്ന സമയത്ത് ഇത്തിരി ഗ്ലാമറിലൊക്കെ പോകുന്നത് നന്നായിരിക്കും. അതിനായി ഒരു 100 മുതൽ 125 കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് എനിക്ക് അറിയില്ല. എന്തായാലും അക്ഷയ കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ പുതിയ ഫോട്ടോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് വിളിച്ചന്വേഷിച്ചിട്ടൊന്ന് പോട്ടോ. 30 ദിവസമെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കണം എന്നൊക്കെയാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഗൂഗിൾ പറഞ്ഞു തന്നത്. പല കാര്യങ്ങൾക്കും നമുക്ക് ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ആധാർ കാർഡ് നിർബന്ധമാണല്ലോ. പണ്ട് സിം കാർഡ് കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കണമായിരുന്നു, ഇന്ന് ആധാർ ഉണ്ടെങ്കിൽ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ സംഗതി സെറ്റാണ്. അപ്പോൾ ഗബ്രുജി എന്താ അമേരിക്കക്കാരൻ ആധാർ ചോദിക്കുന്നത് വെറുതെ അല്ല, അതൊരു മാജിക്കൽ കാർഡ് തന്നെയാണ്. അപ്പോൾ സൈബർ ലോകത്തെ ഫുൾ ടോക്ക് ഇദ്ദേഹത്തെ കുറിച്ചിട്ടാണ്. ഇദ്ദേഹത്തിന്റെ ആധാർ പ്രേമമാണ്. മോദിജി എനിക്കൊരു ആധാർ കാർഡ് തരണേ എന്ന് പുള്ളി ചോദിക്കുന്നത് കേട്ടാൽ തോന്നും നമ്മളൊക്കെ ആധാർ കാർഡ് കീശയിൽ ഇട്ടോണ്ട് നടക്കുന്ന എന്തോ വലിയ ഭാഗ്യമാണെന്നാണ്. ഇന്ത്യ ഇത്രയും സ്നേഹിക്കുന്ന ഗബ്രുജിക്ക് ഒരു ആധാർ കൊടുക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ എന്നൊക്കെയുള്ള കമന്റ്സ് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. നാട്ടുകാർ ഫുൾ പുള്ളിക്ക് വേണ്ടി റെക്കമെൻഡേഷൻ കൊടുക്കുകയാണ്. മോദിജി അദ്ദേഹത്തിന് ഒരു ആധാർ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള മെസ്സേജസും കമന്റ്സും ഒക്കെയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോഴത്തേക്കും കാണുന്നത്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പണ്ട് ആരോ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ മുതൽ അത് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളെ തന്നെ തേടി വരുന്നുള്ളത് സംഗതി സത്യാണ് എന്ന് എനിക്കിപ്പൊ തോന്നുന്നുണ്ട്. കാരണം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നേ വർഷങ്ങൾക്ക് മുൻപ് ആരോ നൈസായിട്ട് അടിച്ചു മാറ്റി അമേരിക്കയിലേക്ക് കടത്തിക്കൊണ്ടുപോയ നമ്മുടെ സ്വന്തം നമ്മുടെ മാത്രം ശില്പങ്ങള് താ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞായിരുന്നോ നിങ്ങള്? അമേരിക്കൻ മ്യൂസിയങ്ങളിലെ എ സി കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു നമ്മുടെ ശില്പങ്ങൾ. സൂക്ഷിച്ചതൊക്കെ മതി അമേരിക്കക്കാരെ, ഇങ്ങ് തന്നീരെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തമിഴ് മണ്ണിലേക്ക് തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. മോനെ, യു എസ് വാസമൊക്കെ മതി, ഇനി നമുക്ക് നമ്മുടെ തമിഴ് മണ്ണിലേക്ക് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തഞ്ചാവൂരിലെ ഭാവൌഷധീശ്വര ക്ഷേത്രത്തിൽ നിന്ന് പോയ സാക്ഷാൽ ശിവ നടരാജ വിഗ്രഹം. പുള്ളിക്കാരൻ യു എസിലെ വലിയ ഗ്ലാസ് ബോക്സിലിരുന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു. പുള്ളിക്ക് വേണ്ടത് തഞ്ചാവൂരിലെ ആ ഒരു വൈബല്ലേ, അല്ലാതെ അമേരിക്കൻ ബർഗർ അല്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഐറ്റംസ് അവിടുത്തെ മ്യൂസിയത്തിൽ ഇരിക്കുന്നതിനെക്കാളും കുറച്ചുകൂടെ നല്ലത് അതിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരത്തിലൊക്കെ ഇരിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീരചോളപുരത്തെ ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു വെങ്കല ശില്പം. പുള്ളി ഇപ്പോൾ ഫുൾ പവറിൽ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിലെ പഴയൊരു കിടുക്കാച്ചി ആയിട്ടുണ്ട്. ആലത്തൂര് വിശ്വനാഥ ക്ഷേത്രത്തിലെ സോമസ്കന്ദ ശില്പം. 800 വർഷം പഴക്കുള്ള ഈ പാരമ്പര്യം അമേരിക്കക്കാരല്ലെങ്കിലും എന്ത് ചെയ്യാനാണ്? അവർക്ക് എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ട് അല്ലേ, നമുക്കുള്ളത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അവർക്കത് വെറും കല്ലായിരിക്കും, മ്യൂസിയത്തിൽ വെക്കുന്ന ഒരു സംഭവമായിരിക്കും, പക്ഷെ നമുക്കത് കട്ടവികാരല്ലേ. ഈ ശില്പങ്ങൾ മോഷ്ടിച്ചവർ വിചാരിച്ചു കാണും ഇതൊക്കെ വിറ്റ് യു എസിൽ പോയി അടിച്ചു പൊളിക്കാന്ന്. പക്ഷെ പാവങ്ങൾ അറിഞ്ഞില്ല, നമ്മൾ ഐഡന്റിറ്റി കാർഡ് പുതുക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ഗവൺമെന്റ് നമ്മുടെ പഴയ സ്വത്തുക്കളൊക്കെ പൊക്കി തിരിച്ചു കൊണ്ടുവരുന്നത്. എന്തായാലും ഇവിടെയുള്ള കാര്യം, നമുക്ക് സ്വന്തമായിട്ടുള്ള കാര്യം എത്ര കാലങ്ങൾ കഴിഞ്ഞാണെങ്കിലും തിരിച്ച് നമ്മുടെ അടുത്ത് തന്നെ എത്തും. എൻ്റെ ഒരു പേടി എന്താണെന്നറിയോ, ഇത്രയും കാലം അമേരിക്കയിൽ ഇരുന്നത് കണ്ട് ഈ വിഗ്രഹങ്ങൾക്കൊക്കെ ഇപ്പൊ കുറച്ച് ഇംഗ്ലീഷ് ആക്സെന്റ് കാണുമോ, നമ്മുടെ കൾച്ചറിലേക്ക് ഇനി മാറ്റേണ്ടി വരുമോ എന്നൊക്കെയാണ് എൻ്റെ ഒരു പേടി. എന്തായാലും ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഇവിടെ അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഹരിതഭൂമി

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മുടെ പുരാണങ്ങളിലും ആയുർവേദത്തിലും ഒരുപോലെ സ്ഥാനമുള്ള അമൃത ഫലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നെല്ലിക്കയെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരു നെല്ലിക്ക കഴിച്ച ശേഷം അല്പം വെള്ളം കുടിക്കുമ്പോൾ നാവിൽ അനുഭവപ്പെടുന്ന ആ ഒരു മധുരം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഒരു വലിയ വിസ്മയമായിരുന്നു അല്ലേ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഒരു നെല്ലിക്ക കഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ചു നോക്കും, പച്ചവെള്ളം കുടിച്ചു നോക്കും, മധുരം ഉണ്ടോ എന്നറിയാനായിട്ടല്ലേ. അതൊരു കൗതുകമായിരുന്നു അല്ലേ. ആ വിസ്മയം ഇപ്പോൾ നമ്മുടെ വീട്ടുവക്കല് മുറ്റത്തേക്ക് ഒരു കൃഷിയായിട്ട് തിരികെ കൊണ്ടുവന്നാലോ. വിറ്റാമിൻ സിയുടെ ഏറ്റവും വലിയ പ്രകൃതിദത്ത സ്രോതസ്സാണ് നെല്ലിക്ക. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാനും നെല്ലിക്കയോളം മികച്ച മറ്റൊന്നില്ലടോ. പണ്ട് കാലത്ത് വലിയ മരങ്ങളായി മാത്രം കണ്ടിരുന്ന നെല്ലി ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് വളർത്താൻ പാകത്തിൽ ചെറിയ രൂപത്തിലും ലഭ്യമൊക്കെയാണ്. വിപണിയിൽ നിന്ന് വാങ്ങുന്ന രാസവസ്തുക്കൾ കലർന്ന നെല്ലിക്കയ്ക്ക് പകരം സ്വന്തം കൈപ്പടിയിൽ വളർത്തിയെടുത്ത ഒരു നെല്ലിക്ക പറിച്ചു കഴിക്കുന്നതിനേക്കാൾ വലിയൊരു ആരോഗ്യം മറ്റെന്താണുള്ളത്? വീട്ടുവളപ്പിൽ നെല്ലിക്ക കൃഷി ചെയ്യുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ശരിയായ ഇനവും കൃത്യമായ പരിചരണവും ഉണ്ടെങ്കിൽ വർഷം മുഴുവൻ സമൃദ്ധമായ വിളവ് നമുക്ക് ലഭിക്കും. എങ്ങനെയാണ് ഒരു നല്ല നെല്ലിത്തൈ തിരഞ്ഞെടുക്കേണ്ടത്, എവിടെ നടണം തുടങ്ങിയ പ്രാഥമിക കാര്യങ്ങളാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. കയ്പും പുളിയും ഒടുവിൽ മധുരവുമായി പടരുന്ന നെല്ലിക്കയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഹരിത.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നെല്ലി എന്ന് കേൾക്കുന്ന സമയത്ത് ആകാശത്തോളം വളരുന്ന വലിയ മരമാണ് പലരുടെയും ഓർമ്മയിൽ വരിക അല്ലേ. എന്നാൽ ഇന്നത്തെ വീട്ടുമുറ്റങ്ങൾക്ക് അനുയോജ്യമായ ഹൈബ്രിഡ് ഇനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. വാരണാസിയിലെ കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കൃഷ്ണ, കഞ്ചൻ, NA7 തുടങ്ങിയ ഇനങ്ങൾ വലിയ കായ്കൾ തരുന്നതും അധികം ഉയരത്തിൽ വളരാത്തതുമാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ ഇവ വളരെ വിജയകരമായിട്ട് കണ്ടുവരുന്നുണ്ട്. വീട്ടാവശ്യത്തിന് ഏറ്റവും മികച്ചത് ബനാറസി എന്ന ഇനമാണ്. ഇതിന്റെ കായ്കൾക്ക് നല്ല വലുപ്പവും മാംസലമായ ഭാഗവും കൂടുതലായിരിക്കും. ചക്കര നെല്ലിക്ക് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായതും ഇത്തരം വലുപ്പമേറിയ ഇനങ്ങളാണ്. നിങ്ങൾ തൈകൾ വാങ്ങാൻ നഴ്സറിയിൽ പോകുമ്പോൾ അത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് എന്ന് ഉറപ്പുവരുത്തണം. വിത്ത് മുളപ്പിച്ചുണ്ടാകുന്ന തൈകൾ കായ്ക്കാനായിട്ട് വർഷങ്ങൾ എടുക്കുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ 2 വർഷം മുതൽ തന്നെ കായ്ച്ച് തുടങ്ങാറുണ്ട്. ചെറിയ ഇനങ്ങളായതുകൊണ്ട് തന്നെ ഇവയെ കൊമ്പ് ഗോതി നിർത്താനായിട്ട് എളുപ്പമാണ്. മുറ്റത്തെ സ്ഥലപരിമിതി അനുസരിച്ച് നമുക്ക് യോജിച്ച ഇനം തിരഞ്ഞെടുക്കാം. തൈകൾ വാങ്ങുമ്പോൾ ഇലകൾക്ക് രോഗബാധയില്ല എന്നും തണ്ട് കരുത്തുള്ളതാണ് എന്നും പരിശോധിക്കണം. ശരിയായ ഇനം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നടുന്നതിനായിട്ട് കുഴിയെടുക്കുന്നതും സ്ഥലമൊരുക്കുന്നതുമാണ് അടുത്ത ഘട്ടം. അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നെല്ലി ഒരു സൂര്യപ്രകാശപ്രിയനാണ്. അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്ത് ഏറ്റവും കൂടുതൽ വെയിൽ ലഭിക്കുന്ന സ്ഥലം വേണം നെല്ലി നടാനായിട്ട് തിരഞ്ഞെടുക്കാൻ. തണൽ ലഭിക്കുന്ന ഇടങ്ങളിൽ നട്ടുകഴിഞ്ഞാൽ മരം വളരുമെങ്കിലും കായ്കൾ കുറവായിരിക്കും. നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിന് ഏറ്റവും അനുയോജ്യം. 2 വീതിയും ആഴവുമുള്ള കുഴികളെടുത്ത് കുറച്ചു ദിവസം വെയിൽ കൊള്ളാനായിട്ട് അനുവദിക്കുന്നത് മണ്ണിലെ അണുക്കളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. കുഴി നിറയ്ക്കുമ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ മേൽമണ്ണുമായി കലർത്തി ഉപയോഗിക്കാം. ചിതലിന്റെ ശല്യം ഒഴിവാക്കാനായിട്ട് അല്പം വേപ്പും പിണ്ണാക്കും. വേരുകൾക്ക് കരുത്ത് കിട്ടാനായിട്ട് എല്ല് പൊടിയും ചേർക്കുന്നത് മികച്ചതാണ്. തൈ നടുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാത്ത വിധം മണ്ണ് അല്പം കൂന കൂട്ടി വെക്കുന്നത് വേര് ചീയൽ തടയാനായിട്ട് സഹായിക്കും. മഴക്കാലത്തിന്റെ തുടക്കമാണ് നെല്ലി നടാൻ ഏറ്റവും ഉചിതമായ സമയം. തൈ നട്ടുകഴിഞ്ഞാൽ കാറ്റിൽ ആടാതിരിക്കാൻ ഒരു താങ് നൽകുന്നത് വേരുകൾ മണ്ണിൽ പിടിച്ചു കിട്ടാനായിട്ട് സഹായിക്കും. നട്ട ഉടനെ മിതമായി നനയ്ക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒന്നിലധികം നെല്ലി നടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവ തമ്മിൽ കുറഞ്ഞത് 10 മുതൽ 15 അകലം പാലിക്കാനായിട്ടും ശ്രദ്ധിക്കണം. നട്ടുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെ പരിപാലിക്കണമെന്ന് പറഞ്ഞുതരാം. അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഹരിതഭൂമി.

0: ഹരി ഹരിത ഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നെല്ലി പൊതുവെ വരൾച്ചയെ പ്രതിരോധിക്കുന്ന മരമാണെങ്കിലും കായ്കൾ സമൃദ്ധമായിട്ടുണ്ടാകാനെ കൃത്യമായ നന ആവശ്യമാണ്. പ്രത്യേകിച്ച് പൂവിടുന്ന സമയത്തും കായ്കൾ പിടിച്ചു തുടങ്ങുന്ന വേനൽക്കാലത്തും നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. മണ്ണില് ഈർപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ കായ്കൾ പഴുക്കുന്നതിന് മുമ്പേ പൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. തുള്ളി നന രീതി നെല്ലിക്ക് വളരെ ഫലപ്രദമാണ്. ജൈവവളങ്ങൾ നൽകുന്നത് നെല്ലിക്കയുടെ രുചി വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കും. വർഷത്തിൽ രണ്ട് തവണ, അതായത് ജൂൺ മാസത്തിലും സെപ്റ്റംബർ മാസത്തിലും വളം നൽകാം. ഓരോ തവണയും മരത്തിന്റെ ചുവട്ടിൽ നിന്ന് അല്പം മാറ്റി തടമെടുത്ത് വേണം വളം ചേർക്കാനായിട്ട്. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് നേർപ്പിച്ച് നൽകുന്നത് ചെടിയുടെ വളർച്ചയ്ക്കും കായ്പിടുത്തത്തിനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ചാരം നെല്ലിക്ക് നൽകാവുന്ന ഏറ്റവും മികച്ചൊരു പൊട്ടാഷ് വളമാണ്. ഇത് കായ്കൾക്ക് കൂടുതൽ മധുരവും തിളക്കവും നൽകുന്നു. ഓരോ വർഷവും മരം വളരുന്നതനുസരിച്ച് വളത്തിന്റെ അളവ് അല്പം കൂട്ടി നൽകുക. രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് വഴി നമുക്ക് ഏറ്റവും ശുദ്ധമായ നെല്ലിക്ക ലഭിക്കും. ഓരോ വർഷവും മരം വളരുന്നതനുസരിച്ച് വളത്തിന്റെ അളവ് അല്പം കൂട്ടി നൽകണം. രാസവളങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത് വഴി നമുക്ക് ഏറ്റവും ശുദ്ധമായിട്ടുള്ള നെല്ലിക്ക ലഭിക്കുകയും ചെയ്യും. ഇനി നെല്ലിക്കയുടെ ആകൃതി നിലനിർത്തുന്ന പ്രൂണിങ്ങിനെ കുറിച്ച് പറയാം. അതിനു മുന്നേ നല്ലൊരു പാട്ട് വരുന്നു ഹരിതഭൂമി.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ നെല്ലിമരം അനിയന്ത്രിതമായിട്ട് വളരാൻ അനുവദിക്കരുത്. കൈയെത്തുന്ന ഉയരത്തിൽ മരത്തെ നിലനിർത്തുന്നതാണ് വിളവെടുപ്പിന് എളുപ്പം. തൈ നട്ട് ഒരു നിശ്ചിത ഉയരമെത്തുമ്പോൾ തലപ്പ് മുറിച്ചു മാറ്റുന്നത് സൈഡ് കൊമ്പുകൾ കൂടുതൽ വളരാനായിട്ട് സഹായിക്കും. ഇത് മരത്തിന് ഒരു കുടയുടെ ആകൃതി നൽകുകയും മുറ്റത്തിനൊരു തണൽ മരമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ഉണങ്ങിയ കൊമ്പുകളും രോഗം ബാധിച്ച ശിഖരങ്ങളും വർഷത്തിൽ ഒരിക്കൽ നീക്കം ചെയ്യണം. മരത്തിനുള്ളിലേക്ക് സൂര്യപ്രകാശവും വായുവും കടക്കുന്ന രീതിയിൽ ഇടതിങ്ങിയ കൊമ്പുകൾ വെട്ടിയൊതുക്കുന്നത് കീടശല്യം കുറയ്ക്കാനായിട്ട് സഹായിക്കും. വേനൽക്കാലത്തിന് തൊട്ടു മുമ്പ് പ്രൂണിംഗ് നടത്തുന്നത് പുതിയ മുളകൾ വരാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനും കാരണമാകും. പ്രൂണിംഗ് ചെയ്യുമ്പോൾ മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിന് താഴെ നിന്ന് വരുന്ന മുളകൾ അപ്പപ്പോൾ തന്നെ നീക്കം ചെയ്യുകയും വേണം. അല്ലെങ്കിൽ അവ മരത്തിന്റെ കരുത്ത് ചോർത്തുകയും വിളവ് കുറയ്ക്കുകയും ചെയ്യും. ശരിയായ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു നെല്ലിമരം മുറ്റത്തെ ഒരു സുന്ദര ശില്പം പോലെ തോന്നും. ഇനി കീടങ്ങളെ എങ്ങനെ നേരിടാമെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിനു ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നെല്ലെ ബാധിക്കുന്ന പ്രധാന വില്ലൻ ഇല ചുരുട്ടി പുഴുക്കളും തണ്ട് തുരപ്പനുമാണ്. പുതിയ തളിരിലകൾ വരുന്ന സമയത്താണ് ഇവയുടെ ആക്രമണം കൂടുതലായിട്ട് കണ്ടുവരിക. വേപ്പെണ്ണ സോപ്പ് മിശ്രിതം ഇലകളിൽ സ്പ്രേ ചെയ്യുന്നത് ഇത്തരം കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. രാവിലെ നേരത്തെ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം. രോഗബാധയുള്ള ഭാഗങ്ങൾ മുറിച്ചു മാറ്റി നശിപ്പിച്ച് കളയുക. ചിലപ്പോൾ കായ്കളിൽ കറുത്ത പുള്ളികൾ വീഴുന്നത് കാണാം. ഇത് കുമിൾബാധ മൂലമായിരിക്കും. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് സ്യൂഡോമോണസ് ലൈനി ഉപയോഗിക്കാം. കീടങ്ങളെ തുരത്താനായിട്ട് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. കാരണം നെല്ലിക്കയുടെ ഔഷധ ഗുണം നഷ്ടപ്പെടാനായിട്ട് അത് കാരണമാകും. പക്ഷികൾ കായകൾ കൊത്തുന്നത് തടയാനായിട്ട് വലകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൃഷിയിടം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വീണുകിടക്കുന്ന ചീഞ്ഞ കായകളും ഇലകളും അപ്പപ്പോ മാറ്റുന്നത് രോഗങ്ങൾ പടരുന്നത് തടയാനായിട്ടും സഹായിക്കും. ജൈവ സ്ലറി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ചെടിയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ ചെറിയ ശ്രദ്ധ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നെല്ലിമരം എപ്പോഴും ആരോഗ്യത്തോടെ നിൽക്കും. ഇനി വിളവെടുപ്പിനെ കുറിച്ച് പറയാം മനോഹരമായ പാഠവിശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നെല്ലിക്കയുടെ നിറം കടും പച്ചയിൽ നിന്ന് നേരിയ മഞ്ഞ കലർന്ന നിറത്തിലേക്ക് മാറുന്നതാണ് വിളവെടുപ്പിന് പാകമായതിന്റെ ലക്ഷണം. കായ്കൾ പറിക്കുമ്പോൾ മരത്തിന് കേടുപാടുകൾ സംഭവിക്കാതെ ശ്രദ്ധിക്കണം. ഒരേ സമയം എല്ലാ കായ്കളും പറിക്കാതെ പാകമായവ മാത്രം തിരഞ്ഞെടുത്ത് പറിക്കുന്നത് വിളവ് ദീർഘകാലം നിലനിർത്താനായിട്ട് സഹായിക്കും. സാധാരണയായി തണുപ്പുകാലം അവസാനിക്കുമ്പോഴാണ് നെല്ലിക്ക വിളവെടുപ്പിന് തയ്യാറാകുന്നത്. വിളവെടുത്ത നെല്ലിക്കകൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അച്ചാറിടാം, ജാമുണ്ടാക്കാം, തേനിലിട്ട് വയ്ക്കാം, അതുമല്ല എങ്കിൽ ഉണക്കി സൂക്ഷിക്കുകയും ചെയ്യാം. നെല്ലിക്ക നീര് കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനായിട്ട് സഹായിക്കും. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നെല്ലിക്ക അരിഷ്ടവും ചവനപ്രാശവും ഒക്കെ ശുദ്ധമായ നെല്ലിക്ക കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന്റെ ഫലം ഇരട്ടിയാവുകയും ചെയ്യും. വിപണിയിൽ നെല്ലിക്കയ്ക്ക് നല്ല വിലയുള്ളതുകൊണ്ട് അധികം വരുന്ന കായ്കൾ വിറ്റഴിച്ച് നല്ല വരുമാനവും കണ്ടെത്താം. ഉണക്കിയ നെല്ലിക്കയ്ക്കും ഇന്ന് വലിയ ആവശ്യക്കാരുണ്ട്. മുറ്റത്തെ ആ ഒരു നെല്ലിമരം നമ്മുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുക മാത്രമല്ല, പോക്കറ്റിനും ഒരു കൈത്താങ്ങായിരിക്കും. നെല്ലിക്കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലേക്ക് വരാം. നല്ലൊരു പാട്ടിന് ശേഷം

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മുറ്റത്തെ നെല്ലിമരം വെറുമൊരു ഫലം മാത്രമല്ല, വെറുമൊരു കൃഷി മാത്രമല്ല, അതൊരു അമൃത ഫലം കൂടിയാണ്. അത് വരും തലമുറയ്ക്കായിട്ട് നമ്മൾ കരുതി വയ്ക്കുന്ന ഒരു സമ്പാദ്യം കൂടിയാണ്. കടയിൽ നിന്ന് കിട്ടുന്ന തിളക്കമുള്ള ആപ്പിളുകളേക്കാൾ എത്രയോ മടങ്ങ് ഗുണമുണ്ട് നമ്മുടെ ഈ ഒരു കൊച്ചു നെല്ലിക്കയ്ക്ക്. ദിവസവും ഓരോ നെല്ലിക്ക് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നത് ഒഴിവാക്കാമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് വെറുതെയല്ല. സ്ഥലം കുറവാണ് എന്ന് കരുതി കൃഷി ഉപേക്ഷിക്കരുത്. ഇന്ന് ടെറസിൽ വലിയ ടാങ്കുകളിൽ പോലും നെല്ലി വളർത്തി വിളവെടുക്കുന്നവരുണ്ട്. ചെയ്യാൻ മനസ്സുണ്ടായാൽ പ്രകൃതി നമുക്ക് വഴി കാണിച്ചു തരും. മണ്ണിൽ പണിയെടുക്കുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖം നൽകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ ഹരിതഭൂമി ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. നെല്ലിക്കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Listen without break. With Ahalya FM 90.4. Kate Kate Kutu Kuda.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
5: നല്ല കുറെ പാട്ടുകൾ കേൾക്കുക എന്നതിൽ പരം സന്തോഷവും സമാധാനവും ഒന്നും വേറെയില്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം അതുകൊണ്ടാണല്ലോ എപ്പോഴും നിങ്ങൾ പാട്ടുകൾ കേൾക്കാനായിട്ട് റേഡിയോ ഇങ്ങനെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, നിങ്ങൾക്ക് പാട്ട് കേൾക്കാനുള്ള, നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാനുള്ള അവസരമാണ് ഇനിയുള്ള 2 മണിക്കൂർ നേരം. വെൽക്കം ടു ഇൻസ്റ്റന്റ് പാട്ട്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി 2 മണിവരെ ഞാൻ ഇവിടെ കാണും. എന്തിനാണ് നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ, നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ വെച്ച് തരാനായിട്ട്. അപ്പോൾ നല്ല കുറെ പാട്ടുകൾ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ പാട്ടുകൾ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ശരിക്കും ഇന്ന് വരേണ്ട ആളല്ല ഞാൻ, നാളെ വരേണ്ട ആളാണ്. പക്ഷേ ഇന്ന് എനിക്ക് ഇൻസ്റ്റന്റ് പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആയിലയുടെ കൈയും കാലും ഒക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ചോദിച്ചു വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാനായിട്ട്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ തിരിച്ചും സ്നേഹിക്കേണ്ടത്. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? നല്ല കുറെ പാട്ടുകൾ, മനോഹരമായ പാട്ടുകൾ സുനിലിനോട് ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ പ്ലേയും ചെയ്യും, ഒപ്പം തന്നെ ഞാൻ അത് കേൾക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ സ്നേഹം എനിക്ക് തരേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ സ്നേഹം തരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ അങ്ങ് ആരംഭിക്കുന്നു ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട്. അപ്പോൾ എന്നെ വിളിക്കേണ്ട അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ 8 8 1 5 0 9 0 0 ആണ്. 82 81 50 90 00 ആണ് നമ്പർ. നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ കോളിലൂടെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, മെസ്സേജ് അയക്കാം, പാട്ടുകളൊക്കെ ആവശ്യപ്പെടാം. പാട്ടുകൾ ചോദിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്നലെ പാട്ട് റിക്വസ്റ്റ് ചെയ്ത് കിട്ടിയവർ ഇന്ന് വിളിക്കാതിരിക്കാനും മെസ്സേജ് അയക്കാതിരിക്കാനും വിളിക്കാതിരിക്കുക. അടുത്ത ദിവസം ആവശ്യപ്പെടുക. എന്നും വിളിച്ച് പാട്ട് ആവശ്യപ്പെടാതിരിക്കുക. ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ പാട്ട് മെസ്സേജ് അയച്ച് പാട്ട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ പേര്, പാട്ടിന്റെ ആദ്യത്തെ വരി, സിനിമ ഏതാണ് എന്നുള്ളത് കൂടെ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മെസ്സേജ് ടൈപ്പ് ചെയ്തതിനു ശേഷം ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടോ, മറ്റൊരാൾക്ക് ഇത് വായിക്കാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കിയതിനു ശേഷം, മനസ്സിലാക്കിയതിനു ശേഷം മാത്രം സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. കാര്യം വേറൊന്നുമല്ല, പല മെസ്സേജ് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് വളരെ പ്രയാസമാണ്. ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ഏത് സിനിമയാണെന്നൊക്കെ വായിച്ചെടുക്കാൻ വലിയ പ്രയാസമാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ അയച്ചോട്ടെ, മലയാളത്തിൽ അയച്ചോട്ടെ, ഇംഗ്ലീഷിൽ അയച്ചോട്ടെ, ഓക്കെ, പക്ഷേ അത് വായിക്കാൻ പറ്റുന്ന പരുവത്തിലാണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു. നല്ലൊരു പാട്ടാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാനമാണ്. ആ ഗാനത്തിന് ശേഷം നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളായിരിക്കും ഓരോന്നായിട്ട് പ്ലേ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പാട്ടിലേക്ക് പോകുന്നു, എൻജോയ് ചെയ്യാം. സമയം 12 മണി കഴിഞ്ഞ 3 മിനിറ്റ്. അഹല്യ FM 90.4 ഇൻസ്റ്റന്റ് പാട്ടിനുള്ള നേരമാണിത്. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനൽ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: ദാസേട്ടൻ പാടി അതിമനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോ സമയം 12 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. വിൻസ്റ്റൺ പാട്ടിൽ കൂടെ ഉണ്ട് ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഫസ്റ്റ് കോളർ. ഹലോ
2: ഹലോ സുനിൽ, ഞാൻ മാധവണ്ണാണ് അപ്പ പുള്ളിയുടെ.
1: മാധവൻ ചേട്ടാ പറയൂ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
2: പാട്ട് കായാന്തനം ചന്ദ്രിക ലോലമായുള്ള പാട്ട്, അത് റെഡിറ്റേഷൻ വന്നിട്ട് വളിയോടി കൃഷ്ണാട്ടൻ ഭാര്യ ചിന്താമണിയുടെ വിവാഹ വാർഷികം 1000 ആശംസകൾ നേരുന്നു.
1: തീർച്ചയായിട്ടും ആശംസകൾ അറിയിച്ചുകൊണ്ട് പാട്ട് വെച്ചുതരാം. മാധവൻ ചേട്ടൻ പറഞ്ഞ പോലെ കമലദളം എന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രസാദാണ്, പാലക്കാട് നിന്നും. ചോദിച്ചിരിക്കുന്ന ഗാനം കാതൽ ദേശം എന്ന മൂവിയിലെ തെൻട്രലെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനമാണ്. ആ ഒരു പാട്ട് കൂടെ കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: വെൽക്കം ബാക്ക്. സമയം 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുന്ന ഒരു പാട്ട് കേട്ടിട്ടില്ല അല്ലേ? കാതൽ ദേശം എന്ന സിനിമയിൽ ആ പാട്ട് വരാനുണ്ട്. ആ പാട്ട് വരും കേട്ടോ. അതിന് മുന്നേ നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബീന ചേച്ചിയാണ്. ബീന ചേച്ചി ചോദിച്ചിരിക്കുന്ന ഗാനം വെള്ളി നില തുള്ളികളോ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനമാണ്. പാലക്കാട് നിന്നും ബീന ചേച്ചിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. വർണ്ണപ്പകിട്ട എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആ ഒരു പാട്ടിന് ശേഷം കാതൽ ദേശം എന്ന മൂവിയിൽ ആ ഒരു ഗാനം കൂടെ വരും. എൻജോയ് ചെയ്തോളൂ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
1: സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുന്നു. ഒരു പാട്ട് കൂടെ കേൾക്കാനുണ്ട്. പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത മോഹൻദാസ് ആണ്. കവിത ചേച്ചി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഗാനം അധിപൻ എന്ന ചിത്രത്തിലെ ശ്യാമമേഘമേന്ന് തുടങ്ങുന്ന ഒരു നല്ല പാട്ടാണ്. ഈ പാട്ടിനും ബ്രേക്കിനും ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കാസർഗോഡ് സെർവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കി. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം കാസർഗോഡ് സെർവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദു ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതി റദ്ദാക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. കെ.റെയിലുമായി ബന്ധപ്പെട്ട കേസുകളുടെ സ്വഭാവമനുസരിച്ച് അവ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും വി ഡി സതീശൻ വ്യക്തമാക്കി. സെർവർ ലൈന് സ്ഥാപിച്ച മഞ്ഞക്കുറ്റികൾ നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും ഇത് PSCയോടെ ശുപാർശ ചെയ്യാനും തീരുമാനമെടുത്തു. UDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്മ പുരസ്കാരത്തിന് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കൊല്ലത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ നൽകാനും രാവിലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ നിയമിക്കാനും തീരുമാനമെടുത്തു. PM പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും വി ഡി സതീശൻ അറിയിച്ചു. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിലെ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാരുടെ വകുപ്പ് വിഭജന പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് സമർപ്പിച്ചു. 16 നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത 139 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോട്ടം സ്പീക്കറായ ജി സുധാകരനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മറ്റന്നാൾ രാവിലെയാണ് നിയമസഭാ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് ഭരണപക്ഷം സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ തന്നെ ഷാനിമോൾ ഉസ്മാനാണ്. LDFന്റെ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. 2 സ്ഥാനങ്ങളിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് BJP നേതൃത്വം അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. സ്കൂൾ പ്രവേശനോത്സവം ഉൾപ്പെടെ മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തതായും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സ്കൂളുകളിലെ ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും PTAയുടെയും സഹകരണത്തോടെ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 80% പാഠപുസ്തകങ്ങളുടെ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയായതായും ശേഷിക്കുന്ന പുസ്തകങ്ങൾ ഈ മാസം 31 കുട്ടികൾക്ക് എത്തിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി കുട്ടികളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ലക്ഷദ്വീപ് ഭരണകൂടത്തിന് കീഴിലെ എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ജൂൺ 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. സ്കൂൾ തുറക്കുന്ന ദിവസം എല്ലാ അധ്യാപകരും അനധ്യാപകരും സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും ജൂൺ 5 മുതൽ ജൂൺ 9 വരെ ദിവസങ്ങൾ സ്കൂളുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിന് വിനിയോഗിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി കൂടിക്കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്ന വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലെ സഹകരണം എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിലാണ് ഇറ്റലി സന്ദർശനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2025-2029 സംയുക്ത തന്ത്രപരമായ പ്രവർത്തന പദ്ധതിയും അവലോകനം ചെയ്യുമെന്നും ബഹുരാഷ്ട്രവാദത്തിനും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ഇന്ത്യയുടെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്ന ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ സന്ദർശനത്തിന് ശനിയാഴ്ച ഇന്ത്യയിലെത്തും. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ഉദ്ദേശ്യം. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യാ സന്ദർശനമാണിത്. ന്യൂഡൽഹിയിൽ ഓസ്ട്രേലിയ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ യോഗം ഈ മാസം 26 നടത്തുമെന്നും മാർക്കോ റൂബിയോ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ന്യൂഡൽഹിയിലെ US എംബസി അറിയിച്ചു. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജാപ്പനീസ് വിദേശകാര്യമന്ത്രി മൊട്ടേഗി തോഷിബിറ്റ്സു എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ അധ്യക്ഷനാകും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി അഹ്നിയും ഗ്യൂവുമായി സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ദക്ഷിണ കൊറിയ പ്രതിരോധം, തന്ത്രപരമായ സഹകരണം എന്നിവ കൂടുതൽ ആഴത്തിലാക്കാനും പ്രാദേശിക സമാധാനം, സ്ഥിരത, സാങ്കേതിക സഹകരണം എന്നിവയിൽ സഹകരിക്കുന്ന കാര്യവും ഇരുവരും ചർച്ച ചെയ്തു. പ്രതിരോധ സൈബർ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് കരാറുകൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം കൈമാറി. കണ്ണൂർ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. മഴ കനത്തു തുടങ്ങിയതോടെ ഡെങ്കിപ്പനി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ.
1: ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. 692 പേർ കിടത്തി ചികിത്സയും തേടി. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. 22 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷനിൽ 17, ചെങ്ങളായി, ചപ്പാരപ്പടവ് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ 12, മട്ടന്നൂർ നഗരസഭയിൽ 11, പിണറായിൽ 10, വേങ്ങാട് 9, തലശ്ശേരി നഗരസഭയിലും ആറളം ഗ്രാമപഞ്ചായത്തിലും 8 വീതവും ഉളിക്കലിൽ 7 കേസുകളുമാണ് ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വീട്ടിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട്ട് ശ്രീകൃഷ്ണപുരം വലമ്പിളി മംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
2: 1976 മുതൽ ആരംഭിച്ച തന്റെ പരിസ്ഥിതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 മാങ്ങകളിൽ 17 ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്.
0: സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34 സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് തുടരുന്നു. ഉച്ചകഴിഞ്ഞ് ചേരുന്ന സാംസ്കാരിക സമ്മേളനം കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ ചേരുന്ന വനിതാ സമ്മേളനം ഡെപ്യൂട്ടി മേയർ എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നിന്ന് പ്രകടനം ആരംഭിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. പ്രസിഡന്റുമായ ടി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി മുതിർന്ന നേതാക്കൾ, MLA തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം റദ്ദാക്കി. 2026 ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് പട്ടികകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി G സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്തു. June 1 സ്കൂൾ തുറക്കുന്നതിന് വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാനഘട്ടത്തിലെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്. ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
5: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
6: വെൽക്കം ബാക്ക്. സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ബാലൻ പല്ലശ്ശേനയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിന്താമണി ചേച്ചിക്കും കൃഷ്ണചേട്ടനുമായിട്ട് ചോദിച്ചിരിക്കുന്ന ഗാനം സുജാത എന്ന ചിത്രത്തിലെ സ്വയംവര ശുഭദിന മംഗളങ്ങൾ, ആ പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു ഗിരീഷ് എരമല്ലൂർ. ചോദിച്ചിരിക്കുന്ന ഗാനം ലവ് സ്റ്റോറി എന്ന സിനിമയിലെ സ്നേഹം പൂത്തുലഞ്ഞു എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് 22-ാമത് വിവാഹ വാർഷികമാണ് ഗിരീഷേട്ടന്റെയും ജിഷ ചേച്ചിയുടെയും. അപ്പൊ രണ്ടുപേർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ വിവാഹ വാർഷിക മംഗള ആശംസകളും നേർന്നുകൊണ്ട് ആ ഒരു പാട്ട് കൂടെ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ലവ് സ്റ്റോറി എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത രണ്ട് പാട്ടുകളിലെ ആദ്യത്തെ പാട്ട് ഒരു ഹിന്ദി പാട്ടാണ്. ശ്രീധരൻ അവണൂരാണ് ചോദിച്ചിരിക്കുന്നത്. ഹവാ കെ സാത്ത് സാത്ത് എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം വരുന്നു ശ്രീധരൻ ചേട്ടനായിട്ട്. അതിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാജ്വൽ ആണ്. മാമന്നൻ എന്ന സിനിമയിൽ എല്ലാം മാറും എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്നാണ് ജാജ്വൽ പറഞ്ഞിരിക്കുന്നത്. മേൽപ്പറമ്പിൽ നിന്നുമാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ വരുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. രണ്ട് മനോഹരമായ പാട്ടുകൾ എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ. ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുണ്ട് ഞാൻ സുനിൽ.
2: അരേ അരേ ഏ

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: ഒരു മണി കഴിഞ്ഞ ഒരു മിനിറ്റാണ് സമയം. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഒരു കാലത്ത് ഞാൻ ഒരുപാട് കേട്ട് ഇരുന്ന പാട്ടാണ്. വരികൾ ഇഷ്ടമാണ്, ട്യൂൺ ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ചോദിച്ചിരിക്കുന്നത് ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂരിൽ നിന്നും. വെള്ളിത്തിര എന്ന സിനിമയിൽ ഹൃദയ സഖി എന്ന് തുടങ്ങുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. ഓക്കെ, ആ ഒരു പാട്ടിനോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആശാമോളാണ്. ആലത്തൂരിൽ നിന്നും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഗാനം കുഞ്ഞിക്കിളി എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഇന്ദ്രജാലം എന്ന ചിത്രത്തിൽ കുഞ്ഞിക്കിളി എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഒരു പാട്ട് കൂടെ കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം കാറ്റ്.
1: മനോഹരമായ രണ്ട് പാട്ടുകൾ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത പാട്ടുകളിലെ ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും റാം ആണ് കേട്ടോ. സല്ലാപം എന്ന മൂവിയിൽ ചന്ദന ചോലയിൽ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് സുഖു ആണ്, പിരായിരിൽ നിന്നും അയച്ചിരിക്കുന്നത്. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, സുനിലേട്ട സുഖമാണോ? കുറെ ആയല്ലോ. മൈ ചങ് ഫ്രണ്ട്സ് കണ്ണൂരുള്ള ബൈജുവേട്ടന്റെ, ഈ ബൈജുവേട്ടന് ഈ വരുന്ന May 25 ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യണേ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ബൈജു ചേട്ടൻ അഡ്വാൻസ് ആയിട്ട് പിറന്നാൾ ആശംസകൾ നേരുന്നു. പാട്ട് ചോദിച്ചിരിക്കുന്നത് കളിയാട്ടം എന്ന സിനിമയിലെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിളിച്ച് പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ വരും കേട്ടോ, ആരുടെയും വെക്കാതെ പോവില്ല. ചില പാട്ടുകളൊക്കെ ഇന്നലെ പാട്ട് ആവശ്യപ്പെട്ടവരുടെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് വരും. ഒരുപാട് പേര് മെസ്സേജ് വായിക്കൂ, എൻ്റെ പാട്ട് വെച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് റിപ്പീറ്റിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പാട്ട് വരും, ഓക്കെ, ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റാമും അതുപോലെ തന്നെ സുഖവും ആവശ്യപ്പെട്ട ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: കളിയാട്ടം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് ദാസേടൻ പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് പ്രേമകുമാരി ഫ്രം കുടുവായൂർ റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. ഞാൻ മെസ്സേജ് വായിക്കാം. ഹായ് അഹല്യ റേഡിയോ, ഐ ആം പ്രേമകുമാരി ഫ്രം കുടുവായൂർ. ഐ വിഷ് ഫോർ യു ടു പ്ലേ ദ സോങ് അറിയാതെ അറിയാതെ ഫ്രം ദ മൂവി രാവണ പ്രഭു. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് അഹല്യ ടീംസിനും ലിസ്ണേഴ്സിനും ആണ്. തീർച്ചയായിട്ടും പ്രേമകുമാരി ചേച്ചി എന്ന് ഞാൻ വിളിക്കുന്നു. പ്രേമകുമാരി ചേച്ചി റിക്വസ്റ്റ് ചെയ്ത അറിയാതെ അറിയാതെ എന്ന് തുടങ്ങുന്ന നല്ല ഒരു ഗാനം വരുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ജോസ് മാഷെ കണ്ണാടിയിൽ നിന്നും ആവശ്യപ്പെട്ട ഗാനമാണ്. കുറച്ചധികം നേരമായി വിളിച്ച് പറഞ്ഞിട്ട് ഇത് ഇപ്പോഴാണ് പാട്ട് വരുന്നത്. ജോസ് മാഷ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം രാധിക തിലകും ദാസേടനും ചേർന്ന് പാടിയിട്ടുള്ള ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിലെ എന്റെ ഉള്ളുടുക്കം കൂട്ടി എന്ന് തുടങ്ങുന്ന നല്ലൊരു ഗാനമാണ്. ആ രണ്ട് പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്താലോ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

ദീപസ്തംഭം മഹാശ്വര്യം എന്ന ചിത്രത്തിൽ അതിമനോഹരമായ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് ജ്യോതി ചേട്ടൻ പാറയിൽ നിന്നും റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. മംഗളങ്ങൾ അരുളും എന്ന പാട്ടല്ല, വെള്ളാരം കിളികൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ആ ഒരു പാട്ട് വരുന്നുണ്ട്. മംഗല്യസൂത്രം എന്ന ചിത്രത്തിലെ ഗാനം കൃഷ്ണൻ ചേട്ടനും ചിന്താമണി ചേച്ചിക്കുമായിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ വിഷ്ണുമായ ഫ്രം എറണാകുളം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഗാനമാണ് മംഗളങ്ങൾ അരുളും എന്ന് തുടങ്ങുന്ന ഗാനം. ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ആ രണ്ട് പാട്ടുകൾ കേട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ട്, കൂടെയുള്ളത് ഞാൻ സുനൽ.

മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ടുകഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് പോവാം. ആദ്യത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാലൻ ചിറ്റൂരാണ്. വാനത്തെ പോലെ എന്ന സിനിമയിലെ എങ്കൽ വീട്ടിലെല്ലാ നാളും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഒരു തമിഴ് ഗാനം, അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് അസ്വികയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചിങ്കാര കിന്നാരം എന്ന് തുടങ്ങുന്ന ഗാനം, മിന്നാരം എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ട് സരിത, ധനു, സുനിത ഇവർക്കായിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് എല്ലാവർക്കുമായിട്ട് ആ രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്സ് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

മിന്നാരം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഏറെക്കുറെ വൈൻഡ് പേയുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2 പാട്ടുകളുണ്ട്. അതിൽ ആദ്യത്തെ പാട്ട് നന്ദന ഫ്രം കൊല്ലംകോട് റിക്വസ്റ്റ് ചെയ്ത ഗാനമാണ്. ബ്രദർ അമലിന് വേണ്ടി ചോദിച്ചിരിക്കുന്ന ഗാനം 100 ആശകൾ എന്ന് തുടങ്ങുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാനമാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അവസാനത്തെ ഗാനം, ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ അവസാനത്തെ ഗാനം റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് റെൻസിയാണ്, വാളയാറിൽ നിന്നും. ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിലെ ചന്ദനക്കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് പൂർണ്ണമാകുന്നു. ഒരുപാട് പേരുടെ പാട്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്, സമയക്കുറവ് കൊണ്ടാണ്. ക്ഷമിക്കുക, നാളെ ആവശ്യപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ ഫ്രം ആർ ജെ സുനിൽ.

0: ഏവർക്കും പാലക്കാടും. ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: ഇത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ സമയമാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ സമയം ഞാനും ഓർമ്മയിൽ ഉണരും ഗാനങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഇന്ന് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ കേൾക്കുവാൻ പോകുന്ന പാട്ടുകൾ ഹിന്ദോളം എന്ന രാഗത്തിൽ ചെയ്ത പാട്ടുകളാണ്. ഹിന്ദോള രാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവക്കേറ്റീവ് ആയിട്ടുള്ള ഒരു രാഗമാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഹിന്ദോള രാഗത്തിൽ പിറന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭരതൻ എന്ന ഡയറക്ടർ ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് ഹിന്ദോളം എന്ന രാഗത്തിൽ. ഭരതൻ എന്ന ആ ഒരു വലിയ സംവിധായകന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രാഗമാണ് ഹിന്ദോള രാഗം. ഇന്ന് നമ്മൾ ഭരതൻ സിനിമകളിലെ പാട്ടുകളല്ല, അല്ലാതെ ഹിന്ദോള രാഗത്തിലുള്ള പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഹിന്ദോള രാഗത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഹിറ്റ്സ് മ്യൂസിക് ഡയറക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു രാഗമാണ് ഈ രാഗത്തിലെ പാട്ടുകൾ. അതിൽ ആദ്യം നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ട് 1973 ഇറങ്ങിയിട്ടുള്ള ചുക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ദേവരാജൻ മാസ്റ്റർ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ പാട്ടാണ് വെൺചന്ദ്രലേഖയൊരു അപ്സര സ്ത്രീ എന്ന പാട്ട്. ദാസേട്ടന്റെ പഴയകാല ശബ്ദം, വല്ലാത്തൊരു മാസ്മരികത ഈ ഒരു പാട്ടിനുണ്ട്. ഹിന്ദോള രാഗത്തിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഒരു പാട്ട്. ഞാൻ ഈ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ഗാനങ്ങളും പല വെറൈറ്റി ഓഫ് സോങ്സ് ആണ്, പല വെറൈറ്റി ഓഫ് ട്യൂൺസ് നമുക്ക് തന്നിട്ടുണ്ട് ദേവരാജൻ മാസ്റ്റർ. പക്ഷെ എല്ലാം ഹൈലി ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ടുകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടും ഹിന്ദോള രാഗത്തിന് നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു പാട്ടാണ് വെൺചന്ദ്രലേഖയ ഒരു അപ്സര സ്ത്രീ എന്ന പാട്ട്. വയലാറിന്റെ വരികൾ ഒരു രക്ഷയില്ല, നമുക്ക് ആ പാട്ട് കേൾക്കാം. ചുക്ക് എന്ന സിനിമയിലെ പാട്ട്, 1973 റിലീസ് ചെയ്ത പാട്ട്.

ഇനി നമുക്ക് രണ്ടാമത്തെ പാട്ടിലേക്ക് പോകാം. ഈ പാട്ട് ഒരു സിനിമാ പാട്ടല്ല, പക്ഷേ എല്ലാവരും കേട്ടിരിക്കാം ഈ പാട്ട്. ഒരു കാലത്ത് റേഡിയോയിലൂടെ നമ്മൾ സ്ഥിരമായി കേട്ടിരുന്ന ഒരു പാട്ടാണ്. ഈ ഒരു ലളിത ഗാനമാണ്, എം ജി രാധാകൃഷ്ണൻ സാറിന്റെ കമ്പോസിഷൻ. മിക്കവാറും പാട്ടുകളെ അതിയായി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ പാട്ട് കേട്ടിട്ടുണ്ടാകും. അത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്ന പാട്ട്. ഒരു ലളിത ഗാനമാണ്, ഒരു സിനിമാ ഗാനമല്ല, ഒരു ലളിത ഗാനമാണ്. ഹിന്ദോളം എന്ന രാഗത്തിൽ എം ജി രാധാകൃഷ്ണൻ സാറ് കമ്പോസ് ചെയ്ത ഗാനം.

ഹിന്ദോള രാഗത്തിൽ ചെയ്ത ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലളിത ഗാനമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ ഗാനമാണ് ചന്ദന മണിവാതിൽ പാതിചാരി എന്ന പാട്ട്. 1988 ഏഴാച്ചേരി രാമചന്ദ്രൻ സാറിന്റെ ഏഴഴകുള്ള വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ അതിമനോഹരമായി സംഗീതം കൊടുത്ത് ജി വേണുഗോപാൽ എന്ന ഗായകൻ പാടിയിട്ടുള്ള പാട്ട്. കേൾക്കുന്തോറും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ഇതിന്റെ തുടക്കത്തിലെ ഒരു ഹമ്മിങ് ഉണ്ടല്ലോ, പണ്ട് ആകാശവാണിയിൽ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ ഒരു ഹമ്മിങ്ങോടെ ആയിരുന്നു എന്നുള്ളതാണ്. ഹൈലി നൊസ്റ്റാൾജിയാണ് പലർക്കും ഈ ഒരു ഹമ്മിങ്, ഈ ഒരു പാട്ട്. ഈ പാട്ടിന്റെ ലിറിക്സിനകത്ത് മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഈ പാട്ടിന്റെ വരികൾക്കകത്ത് ആ രാഗത്തിന്റെ പേര് പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ചന്ദന മണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി, ഇങ്ങനെയാണ് തുടക്കം ഹിന്ദോള രാഗത്തിലെ.

1994 ഇറങ്ങിയ ഒരു പാട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഇതൊരു ഒരു റൊമാൻറ്റിക് സോങ് ആണോ എന്ന് ചോദിച്ചാൽ അത് റൊമാൻറ്റിക് ട്രാക്കാണ്. പക്ഷേ ചില ഡാൻസ് എലമെന്റ്സ് കൂടെ വരുന്നുണ്ട്. ഒരു ഡാൻസ് ഹിറ്റ് കൂടെയായി മാറിയൊരു പാട്ടാണ് ആ ഒരു സമയത്ത് ഈ ഒരു പാട്ട്. കാശ്മീരം എന്ന സിനിമയിലെ പാട്ടാണ്.

എം ജി രാധാകൃഷ്ണന്റെ തന്നെ അടുത്തൊരു ഹിന്ദോള രാഗത്തിലെ പാട്ടിലേക്കാണ് ഇനി. അല്ലികളിൽ അഴകലയോ എന്ന പാട്ട് പ്രജ എന്ന സിനിമയിലെ ഗാനമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണ് ഈ പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഗിരീഷ് പുത്തഞ്ചേരിക്ക് കോടി പ്രണാമം. 2001 ഇറങ്ങിയ പ്രജ എന്ന സിനിമയിലെ പാട്ട് എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡുവറ്റ് സോങ്.

ഇനി നമുക്ക് മലയാളികളല്ലാത്ത രണ്ട് ഗ്രേറ്റ് കമ്പോസേഴ്സിലേക്ക് നമുക്ക് പോവാം. ഇവരെ മാറ്റി നിർത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ആദ്യത്തെ ആൾ എ ആർ റഹ്മാനാണ്. എ ആർ റഹ്മാൻ ഇല്ലാതെ ഒരു പ്ലേലിസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആവുന്നില്ല. മറ്റൊരാള് മലയാളി അല്ലെങ്കിൽ പോലും നമ്മൾ മലയാളിയായിട്ട് ഇങ്ങ് സ്വീകരിച്ചിട്ടുള്ള വിദ്യാജിയാണ്, നമ്മുടെ സ്വന്തം വിദ്യാസാഗർ. അപ്പോൾ വിദ്യാജിയുടെ പാട്ടുകളും അതുപോലെ എ ആർ റഹ്മാന്റെ പാട്ടുകളിലും ഹിറ്റായിട്ട് നിൽക്കുന്ന രണ്ട് ഗാനങ്ങൾ, ഹിന്ദുള രാഗത്തിലുള്ള രണ്ട് പാട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം എ ആർ റഹ്മാന്റെ പാട്ട് കേൾക്കാം. അദ്ദേഹം 94 മെയ് മാതം എന്ന സിനിമയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് മാർഗഴി പൂവേ എന്നൊരു പാട്ട്. വൈരമുത്തുവിന്റെ വരികൾ ശോഭാ ശങ്കർ എന്ന സിംഗറാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്.

2000 കാലഘട്ടത്തിൽ ഇറങ്ങിയ മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രം. ആ സിനിമയിൽ വിദ്യാജി യൂസഫ് അലി കീച്ചേരി കോമ്പിനേഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ സോങ് ഉണ്ടായിരുന്നു. യൂസഫ് അലി കീച്ചേരി മാഷിന്റെ അത്യുഗ്രനായിട്ടുള്ള പാട്ട്, അത്യുഗ്രനായിട്ടുള്ള വരികൾ കമലിന്റെ സംവിധാനത്തിലാണ് മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രം ഇറങ്ങുന്നത്. യൂസഫ് അലി കീച്ചേരിയുടെ ആ ഒരു തുടക്കം തന്നെ, ദ്വാദശിയിൽ മണി ദീപിക മുഴങ്ങി, എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ പറ്റുക എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പാട്ട് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കുമ്പോൾ വിദ്യാജിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗീതം, ആ സംഗീതം ഹിന്ദോള രാഗത്തിലാണ്, ആ ഈണം മുഴുവൻ ഹിന്ദോള രാഗത്തിന്റെ ഭംഗിയാണ് നമ്മൾ കേൾക്കുന്നത്. ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. 2000 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിൽ ഒരു പ്രത്യേക ലോകത്തിലേക്ക് നമ്മളെ

2001 ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ദീപൻ ചാറ്റർജി സംഗീത സംവിധാനം ചെയ്ത് നമുക്ക് തന്നൊരു പാട്ടാണ് പാടാം വനമാലി എന്ന പാട്ട്. കാക്കക്കുയിലി ഒരു ഗാനം ഹിന്ദുള രാഗത്തിലുള്ള പാട്ടാണ്. നമുക്ക് ആ പാട്ടിലേക്ക് പോവാം ഇനി.

എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര, കല്യാണി മേനോൻ എന്നിവർ ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. കാക്കക്കുയിൽ എന്ന സിനിമയിലെ പാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഹിന്ദോളം എന്ന രാഗത്തിലെ ഏറ്റവും ഭംഗിയുള്ള പാട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരുപാട് പാട്ടുകൾ, ഇപ്പൊ കേട്ട എല്ലാ ഗാനങ്ങളും എന്റെ ഒരു ഫേവറേറ്റ് പ്ലേലിസ്റ്റിലുള്ള പാട്ടുകൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള പാട്ടുകൾ തന്നെയാണ്. അടുത്തത് എന്റെ ഒരു ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ടാണ്, ശ്രീ ശരത് കൈതപ്രം. ഇവർ രണ്ടുപേരും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ പാട്ട് എന്റെ സിന്ദൂരരേഖയിലെങ്ങോ എന്ന ഗാനം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യാറുള്ള ഒരു പാട്ട് കൂടിയാണ് സിന്ദൂരരേഖയിലെ ഈ ഒരു ഗാനം. ദാസേട്ടനും ചിത്രജീശിയും ചേർന്ന് പാടിയൊരു ഡുവറ്റാണ്. ഹിന്ദോളം എന്ന രാഗത്തിലാണ് ഈ ഒരു പാട്ടുള്ളത്.

2005 മയൂഖം എന്ന സിനിമ ഇറങ്ങുന്ന സിനിമ അങ്ങനെയധികം പ്രശസ്തി നേടിയ ഒരു സിനിമയല്ല, വലിയൊരു വിജയം നേടിയ സിനിമയല്ല, ഒരു ആവറേജ് കളക്ഷൻ ഒക്കെ നേടിപ്പോയൊരു സിനിമയാണ് മയൂഖം. മയൂഖത്തിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിലൊന്ന് ഹിന്ദുള രാഗത്തിലുള്ള പാട്ടാണ്, ബോംബെ രവിയുടെ ഇനാണ്. ബോംബെ രവിയുടെ അവസാന കാലഘട്ടത്തിലൊക്കെ നമുക്ക് കിട്ടിയൊരു സിനിമയാണ് മയൂഖം എന്ന സിനിമ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതിയിട്ടുള്ള വരികൾക്കാണ് ബോംബെ രവി ഈണം പകർന്നത്. ആ ഈണം ഹിന്ദോള രാഗത്തിലാണ്. ദാസേട്ടനാണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഹിന്ദോള രാഗത്തിലുള്ള പാട്ടുകൾ ഇതാ ഈ ഒരു പാട്ടോടുകൂടി അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേട്ടുമുട്ടാം. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടും വരയ്ക്കും. കേട്ടുകൊണ്ടേ ഇരിക്കുക 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. ഇതറിവിന്റെ പുതിയ ലോകം.
1: പ്ലസ് ടു കഴിഞ്ഞോ മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെ ഉണ്ട് ഞാൻ സുനൽ. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ അടുക്കളയിൽ നിത്യവും ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളെ കുറിച്ചാണ്. കുറച്ച് കടുപ്പക്കാരാണ്, കുറച്ച് എരിവൊക്കെ ഉണ്ട്. അവരില്ലാതെ നമുക്കൊരു കറിയും, ഇന്നത്തെ കാലത്ത് ഒരു കറിയും ചിലപ്പോൾ പൂർത്തിയാവണം എന്നില്ല. ആരൊക്കെയാണ് അവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു പേരുണ്ടല്ലോ. മിക്ക സമയങ്ങളിലും രണ്ടുപേരും ഒരുമിച്ചാണ് നമ്മൾ നമ്മുടെ അടുത്തേക്ക് വരാറുള്ളത്, നമ്മൾ എടുക്കാറുള്ളത്. ഇപ്പം ഏറെക്കുറെ പിടികിട്ടി കാണും അല്ലേ ആരാണെന്ന്. ഇഞ്ചിയും വെളുത്തുള്ളിയും. നമ്മളിവയെ വെറും രുചിക്കൂട്ടുകളായിട്ടാണ് കാണുന്നത്, ശരിയല്ലേ? അതായത് നമ്മുടെ കറികളിലൊക്കെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന രുചിക്കൂട്ടുകൾ, അത്രയേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും മറ്റ് നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും ബിരിയാണി ആണെങ്കിലും അങ്ങനെ എന്ത് ഐറ്റംസ് ആണെങ്കിലും അതിൽ രുചി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. പക്ഷേ സത്യത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഔഷധങ്ങളുടെ പട്ടികയിലാണ് ഇവയുടെ സ്ഥാനം. പണ്ടൊക്കെ കാരണവന്മാർ പറയാറുണ്ടായിരുന്നു കേട്ടോ, ഇഞ്ചി ഉണ്ടെങ്കിൽ വയറിന് പേടിക്കേണ്ട, വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഹൃദയത്തിന് പേടിക്കേണ്ട എന്നൊക്കെ. അത് വെറുതെ പറയുന്നതൊന്നുമല്ല, ആധുനിക ശാസ്ത്രം പോലും ഇന്ന് ഇവയുടെ ഗുണങ്ങളെക്കുറിച്ച് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ട് മുതൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വരെ ഇവയ്ക്ക് കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് കുഞ്ഞൻ മരുന്നുകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്? ഇവ പച്ചയ്ക്ക് കഴിക്കണോ അതോ വേവിച്ച് കഴിക്കണോ? ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ നമുക്കുണ്ടാകും. ഇന്ന് നമുക്ക് ഈ മണമുള്ള മരുന്നുകളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എത്രത്തോളം ആരോഗ്യസമ്പുഷ്ടമാണ് എന്നറിയാം. അതിനു മുന്നേ മനോഹരമായ പാട്ട് വരുന്നു ഡോക്ടർ അഹല്യയിൽ.

0: வரிகளுமே மறியலின் மொழிகளுமே மொழியலின் சேரசல்லாகம்.
1: டாக்டர் அகல்யா, லெட்ஸ் டாக் அபவுட் ஹெல்த்.
2: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആദ്യം നമുക്ക് വെളുത്തുള്ളിയെ കുറിച്ച് സംസാരിക്കാം. വെളുത്തുള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണെന്നറിയോ? അത് അലിസിൻ ആണ്. ഇതാണ് വെളുത്തുള്ളിയുടെ ആ ഒരു പ്രത്യേക മണം നൽകുന്നത്. ഈ അലിസിൻ ശരിക്കും ഒരു നാച്ചുറൽ ആന്റിബയോട്ടിക് ആണ്. ഇതിന് നമ്മുടെ രക്തധമനികളെ വികസിപ്പിക്കാനും നമ്മുടെ ബി പി കുറയ്ക്കാനും കഴിവുണ്ട്. ഹൃദ്രോഗികൾക്ക് വെളുത്തുള്ളി ഒരു അനുഗ്രഹമാണ് കേട്ടോ. രക്തത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തം കട്ടപിടിക്കാതെ നോക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹൃദയാഘാതം തടയാൻ വെളുത്തുള്ളി കഴിക്കണമെന്ന് പറയുന്നത്. അതുമാത്രമല്ല, പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് വെളുത്തുള്ളിക്ക് പ്രത്യേക കഴിവുണ്ട്. ഇടയ്ക്കിടെ ജലദോഷവും പനിയൊക്കെ വരുന്നവര് വെളുത്തുള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഒരു ചെറിയ ടിപ്പ് പറഞ്ഞു തരട്ടെ. വെളുത്തുള്ളി അരിഞ്ഞ ഉടനെ പാചകം ചെയ്യാനായിട്ട് പാടില്ല. അരിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് വെറുതെ വയ്ക്കുക. അപ്പോഴാണ് അതിലെ അലിസിൻ എന്ന ഘടകം പൂർണ്ണമായിട്ടും പുറത്തു വരുന്നത്. പച്ചയ്ക്ക് കഴിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇത് പാലിലിട്ട് തിളപ്പിച്ച് വെളുത്തുള്ളി പാലായിട്ടും കഴിക്കാം. ഇത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഇത്രയധികം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് വെളുത്തുള്ളിക്ക് എന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇഞ്ചിയെ കുറിച്ചറിയാം. അതിനു മുന്നേ മനോഹരമായ പാട്ട് വരുന്നു.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. വെളുത്തുള്ളിയെ കുറിച്ചും ഇഞ്ചിയെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇഞ്ചി. ഇഞ്ചിയിലെ ജിഞ്ചറോൾ എന്നൊരു ഘടകമാണ് ഇതിന് ഔഷധ ഗുണം നൽകുന്നത്. ദഹന സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നത്തിനും ഇഞ്ചി ഒരു പരിഹാരമാണ്. വയറുവീർക്കൽ, ഗ്യാസ്, ഓക്കാനം എന്നിവയ്ക്ക് ഇഞ്ചി നീരോ ഇഞ്ചി ചായയോ കുടിക്കുന്നത് വലിയ ആശ്വാസം നൽകും. അതുപോലെ തന്നെ യാത്രക്കിടയിൽ തലകറക്കം അനുഭവപ്പെടുന്നവര് ഒരു കഷ്ണം ഇഞ്ചി വായിലിട്ട് നോക്കൂ, ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ സന്ധിവേദനയും പേശിവേദനയും കുറയ്ക്കാനായിട്ട് ഇഞ്ചിക്ക് പ്രത്യേക കഴിവുണ്ട്. ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രമേഹ രോഗികൾക്കും ഇഞ്ചി വളരെ നല്ലതാണ്. ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന കുറയ്ക്കാനായിട്ട് ഇഞ്ചി ചായ കുടിക്കുന്നത് വളരെ ഗുണകരമാണ്. നമ്മുടെ നാട്ടിലെ ചൂടിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നാരങ്ങ വെള്ളത്തിൽ ഒരല്പം ഇഞ്ചി നീര് ചേർത്ത് കുടിക്കുന്നത് ശരീരത്തിന് നല്ലൊരു ഉന്മേഷം നൽകാം. ഇഞ്ചി ഉപയോഗിക്കുമ്പോൾ അതിന്റെ തൊലി കളയാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം തൊലിയിൽ ചിലപ്പോൾ ദോഷകരമായിട്ടുള്ള അംശങ്ങൾ ഉണ്ടാകും. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇഞ്ചിയെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, കൃത്യമായിട്ട് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. പക്ഷെ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഡോക്ടർ.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറഞ്ഞുതരാം. അമിതമാവരുത് കേട്ടോ. അതിപ്പോൾ ഇഞ്ചിയാണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും എന്താണെങ്കിലും അത് അമിതമാവാൻ പാടില്ല. ഏതൊരു മരുന്നും പോലെ ഇതും അമിതമായി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. അമിതമായി വെളുത്തുള്ളി കഴിക്കുന്നത് ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക ഗന്ധം വരാനും വയറിന് അസ്വസ്ഥതയുണ്ടാക്കാനും കാരണമാണ്. പിന്നെ രക്തം കട്ടപിടിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവർ ശ്രദ്ധിക്കണം. നിങ്ങൾ ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവരോ അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാനുള്ള മരുന്ന് കഴിക്കുന്നവരോ ആണെങ്കിൽ വെളുത്തുള്ളിയുടെ അമിത ഉപയോഗം ഡോക്ടറോട് ചോദിച്ച ശേഷം മാത്രമേ പാടുള്ളൂ. പിന്നെ പച്ചയ്ക്ക് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം. രാവിലെ വെറും വയറ്റിൽ ഒരല്ലി വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അസിഡിറ്റി ഉള്ളവർക്ക് ഇത് ചിലപ്പോൾ നെഞ്ചെരിച്ചിലുണ്ടാക്കാം. അങ്ങനെയുള്ളവർ ഇത് ഭക്ഷണത്തോടൊപ്പം കഴിക്കുക. പിന്നെ ഇഞ്ചി കൂടുതൽ കാലം കേടാകാതിരിക്കാനായിട്ട് മണ്ണിൽ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇനി ചായ കുടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നിങ്ങൾക്ക് വയറിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്തൊക്കെ ഒരു ഗ്ലാസ് ഇഞ്ചി ചായ അങ്ങ് കുടിക്കുക. വല്ലാത്തൊരു ആശ്വാസമായിരിക്കും നിങ്ങളുടെ വയറിനും മനസ്സിനും. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട പലതും നമ്മുടെ കൈയെത്തും ദൂരത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്തരം അറിവുകൾ ഇത്തരം ആരോഗ്യ വിശേഷങ്ങളുമായിട്ട് ഇനിയും ഡോക്ടർ അഹല്യയിലൂടെ ഒന്നിക്കാം. ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഇഞ്ചിയെക്കുറിച്ചും വെളുത്തുള്ളിയെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വിടവാങ്ങുന്നു ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ. 360 ഡിഗ്രി.
3: ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്നറിയോ? ലോകത്തിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ എന്നാൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി സീക്രട്ടിനെ കുറിച്ചാണ്. മറ്റൊന്നല്ല കേട്ടോ, നമ്മൾ ദിവസവും കുടിക്കുന്ന വെള്ളമല്ലേ, അത് തന്നെയാണ് സംഭവം. ഇന്ന് എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു? എത്ര ഗ്ലാസ് കുടിച്ചു നിങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കവരും ഒന്ന് ആലോചിക്കാറുണ്ടല്ലേ. കാരണം എന്താ? ദാഹിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വെള്ളം കുടിക്കാറുള്ളൂ, അല്ലെങ്കിൽ അതാണ് നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യം. സത്യത്തിൽ നമ്മുടെ ശരീരത്തിന്റെ 70% എന്താ? വെള്ളമാണ്. ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് വാടിപ്പോകും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ഈ തലവേദന, ക്ഷീണം, ചർമ്മത്തിലെ ചുളിവുകൾ തുടങ്ങി നമ്മൾ അനുഭവിക്കുന്ന പകുതി പ്രശ്നങ്ങൾക്കും കാരണം ഈ ഒരു വെള്ളം കുടിയിലെ കുറവാന്നുള്ളതാണ്. ഇന്നത്തെ 360 ഡിഗ്രിയിൽ വെള്ളം കുടി എങ്ങനെ ഒരു ശീലമാക്കാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. നല്ല വില കൂടിയ ക്രീമുകളൊക്കെ തേക്കുന്നതിനേക്കാളേ ഗുണം ചെയ്യും എന്ത് കൃത്യസമയത്തുള്ള ഈ ഒരു വെള്ളം കുടിക്കുന്ന പരിപാടി. പക്ഷേ ഇതെങ്ങനെ കുടിക്കണം, എപ്പോൾ കുടിക്കണം എന്നതിലൊക്കെ ചില ചെറിയ വിദ്യകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാ, നമ്മുടെ ശരീരത്തെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കി നിർത്താൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ? അപ്പൊ കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റുഡിയൻ വിത്ത് അഹല്യ 90.4 കേട്ട് കൂട്ടുകൂടാവും.

നമ്മുടെ ശരീരം വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന സമയത്ത് പല ലക്ഷണങ്ങളും കാണിക്കാറുണ്ടല്ലേ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അകാരണമായിട്ടുള്ള ഒരു ക്ഷീണം. ഉച്ചയാകുമ്പോഴേക്കും ആകെ ഒരു തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും എന്താണ്, ഉറക്കക്കുറവ് കൊണ്ട് മാത്രമല്ല, മറിച്ച് വെള്ളം കുറഞ്ഞതുകൊണ്ടുമാകാം. അപ്പൊ വെള്ളം കുറയുമ്പോൾ രക്തയോട്ടം പതുക്കെയാവുകയും തലച്ചോറിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്താതിരിക്കുകയും ചെയ്യും. മറ്റൊരു ലക്ഷണം നോക്കുകയാണെങ്കിൽ തലവേദനയാണ്. വല്ലാത്ത തലവേദന വരുന്ന സമയത്ത് ഒരു ഗുളിക കഴിക്കുന്നതിന് മുൻപ് ഒരു വലിയ ഗ്ലാസ് വെള്ളം കുടിച്ചു നോക്കിയേ. പലപ്പോഴും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ഒരു വേദന പമ്പ കിടക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് വായ വരണ്ടു പോകുന്നതും മൂത്രത്തിന്റെ നിറം മാറുന്നതും ഒക്കെ ശരീരം നൽകുന്ന ഒരു വാർണിംഗ് സിഗ്നലാണ്. ഈ പറയുന്ന ശ്രദ്ധക്കുറവും മറവിക്കുണ്ടല്ലോ, അതുപോലും നിർജ്ജലീകരണം കാരണം ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു മെഷീൻ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആ മെഷീൻ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെള്ളം അത്യാവശ്യമാണ്. ഈ ലക്ഷണങ്ങളെ നമ്മൾ അവഗണിച്ചാൽ അതെന്താവും, പിന്നീട് ഈ കിഡ്നി സ്റ്റോൺ പോലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീരം പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് കേൾക്കണം. ഇനി ചർമ്മത്തിന്റെ തിളക്കത്തിന് വെള്ളം എങ്ങനെ സഹായിക്കും എന്ന് കേട്ടാലോ, കേൾക്കാം മനോഹരമായ പാട്ടിന് ശേഷം. കീപ് ലിസണിംഗ് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: നല്ല തിളക്കമുള്ള ചർമ്മം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ? നമ്മൾ എത്ര വലിയ ഫേഷ്യൽ ചെയ്താലും ഉള്ളിൽ നിന്ന് ബോഡി ക്ലീൻ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഗുണം ഒന്നും പുറത്ത് കാണില്ല. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുമ്പോൾ ശരീരത്തിലെ വിഷാംശങ്ങൾ, ടോക്സിൻസ് ഉണ്ടല്ലോ, അത് പുറത്തു പോകുന്നുള്ളതാണ്. ഇത് സ്വാഭാവികമായും ചർമ്മത്തിന് ഒരു പ്രത്യേക തിളക്കം നൽകും. മുഖത്തുണ്ടാവുന്ന മുഖക്കുരുവും കറുത്ത പാടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി വെള്ളം കുടി നല്ല രീതിയിൽ സഹായിക്കും. ചർമ്മം എപ്പോഴും ഈർപ്പമുള്ളതായിട്ടിരിക്കുമ്പോൾ ചുളിവുകൾ വരുന്നത് പതുക്കെയാകുന്നുള്ളതാണ്. പ്രായം കുറഞ്ഞു തോന്നിക്കാൻ ഇതിലും വലിയൊരു വിദ്യയില്ല. അപ്പോൾ കണ്ണുകൾക്ക് താഴെയുള്ള കറുപ്പ് നിറം മാറാനും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പലരും വില കൂടിയ സിറങ്ങളും ക്രീമുകളൊക്കെ വാങ്ങാനായിട്ട് ആയിരങ്ങളും ചിലവാക്കാറില്ലേ? പക്ഷെ അതിൻ്റെ കൂടെ ഒരു കുപ്പി വെള്ളം കൂടി കരുതാനായിട്ട് മറന്നു പോകാറുണ്ട്. അപ്പോൾ ഉള്ളിൽ നിന്ന് ചർമ്മത്തെ നനച്ചു നിർത്തുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം. അപ്പോൾ ആ ഒരു ഗ്ലോ വരണമെങ്കിൽ ഇനി മുതൽ എന്ത് വേണം? വെള്ളം കുടിയിൽ ഒരു വിട്ടുവീഴ്ചയും അരുത്. ഓക്കേ.

360 ഡിഗ്രി. ഇനി നമുക്കറിയേണ്ടത് എപ്പോൾ കുടിക്കണം, എങ്ങനെ കുടിക്കണം. കേൾക്കാം 360 ഡിഗ്രിയിൽ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുണ്ട് ഞാൻ ആയില്ല. വെള്ളം കുടിക്കുന്നതിനും ചില രീതികളുണ്ട് അല്ലെ. രാവിലെ എഴുന്നേറ്റ് ഉടനെ പല്ല് തേക്കുന്നതിന് മുൻപോ ശേഷമോ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ദഹന പ്രക്രിയ ഉഷാറാക്കാനായിട്ട് സഹായിക്കും. രാത്രി മുഴുവൻ വിശ്രമിച്ച സിസ്റ്റത്തെ ഒന്ന് ഉണർത്താനായിട്ട് ഇതാണ് നല്ലത്. അതുപോലെ ഭക്ഷണത്തിന് തൊട്ട് മുൻപോ ശേഷമോ ഒരുപാട് വെള്ളം കുടിക്കാനും പാടില്ല. ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുൻപ് വെള്ളം കുടിക്കുന്നത് അമിതമായി ഭക്ഷണം

ഉറക്കങ്ങളെയും ബാധിക്കുമെന്നാണ് ചില പഠനങ്ങളെല്ലാം പറയുന്നത്. ആസ്വദിച്ച് പതുക്കെ വെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തിന് അത് ശരിയായിട്ട് ആഗിരണം ചെയ്യാനായിട്ട് കൂടി സമയം കൂടി നൽകും. ഇനി നമുക്ക് വെള്ളം കുടി ശീലാക്കണ്ടേ? യെസ്, ശീലമാക്കണം. അപ്പൊ അതിന്റെ ടിപ്സും കേൾക്കാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. സ്റ്റേഡിയം വിതാഹ ലീഫം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകുന്നു എന്നതാണ് മിക്കവരുടെയും പരാതിയിലെ. ഇത് പരിഹരിക്കാൻ വേണ്ടി എപ്പോഴും ഒരു കുപ്പി വെള്ളം നിങ്ങളുടെ കൂടെ കരുതുക. ഓഫീസിലാണെങ്കിലും യാത്രയിലാണെങ്കിലും കൺമുന്നിൽ വെള്ളം ഇരുന്നാൽ നമ്മൾ അറിയാതെ തന്നെ അത് കുടിച്ചു പോവാറുണ്ടല്ലേ. ഇപ്പോഴാണെങ്കിലും വാട്ടർ റിമൈൻഡറുകൾ നൽകുന്ന ആപ്പുകൾ പോലും ലഭ്യമാണെന്നുള്ളതാണ്. സാധാരണ വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്ക് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. വെള്ളത്തിൽ അല്പം നാരങ്ങയോ പുതിന ഇലയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഈ കുക്കുമ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് ഇതിനെ ഒന്ന് ഡിറ്റോക്സ് വാട്ടർ എന്ന് പറയുന്ന രീതിയിലേക്ക് ആക്കിയതിനു ശേഷം കുടിക്കാവുന്നതാണ് കേട്ടോ. ഇത് വെള്ളത്തിന് ഒരു ചെറിയ ഫ്ലേവർ നൽകുകയും കുടിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മൺകൂജിയിലെ വെള്ളം കുടിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ്. അത് വെള്ളത്തിന് സ്വാഭാവികമായിട്ടുള്ളൊരു തണുപ്പും അതിൻ്റെതായ ഗുണങ്ങളൊക്കെ നൽകാറുണ്ട്. ഇപ്പൊ പുറത്തു നിന്ന് വാങ്ങുന്ന കൂൾ ഡ്രിങ്ക്സിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലതാണല്ലേ നമ്മുടെ വീട്ടിലെ പച്ചവെള്ളം. അപ്പോ ഇന്ന് മുതൽ ആ ഒരു വാട്ടർ ബോട്ടിൽ കയ്യിലെടുക്കാനായിട്ട് നിങ്ങൾ മറക്കണ്ട.

0: 360 degree.
1: അതെ, ഈ പാനീയങ്ങൾ വെള്ളത്തിന് പകരാവാറുണ്ട്. പലരും വിചാരിക്കുന്നത് ചായയോ കാപ്പിയോ സോഡയോ കുടിച്ചാൽ വെള്ളത്തിന് പകരമാകുമെന്നാണല്ലേ. എന്നാൽ സത്യമല്ല കേട്ടോ. ഈ ചായയും കാപ്പിയും ശരിക്കും നമ്മുടെ ശരീരത്തിലെ വെള്ളം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചായ കുടിക്കുന്നവർ അതിന് പകരമായി കൂടുതലായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജ്യൂസുകൾ നല്ലതാണ്, പക്ഷെ അതിൽ ചേർക്കുന്ന പഞ്ചസാര ദോഷം ചെയ്തേക്കാം. അതുകൊണ്ട് പ്രകൃതിദത്തമായ ഇളനീർ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ഒത്തിരി ഇലക്ട്രോലൈറ്റുകൾ നൽകുന്നുള്ളതാണ്. വേനൽക്കാലത്തൊക്കെ ഇളനീർ കുടിക്കുന്നത് ശരീരത്തെ പെട്ടെന്ന് തണുപ്പിക്കാൻ കൂടി സഹായിക്കും. എങ്കിലും സാധാരണ പച്ചവെള്ളത്തിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നിനും കഴിയില്ല അല്ലേ. ഇനി കുറച്ച് കൂട്ടരുണ്ട് തണുത്ത വെള്ളം മാത്രം കുടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരല്ലേ. ഈ ഫ്രിഡ്ജിൽ ഐസ് വാട്ടർ കുടിക്കുന്നതിനേക്കാൾ ഇപ്പോഴും നല്ലത് സാധാരണ താപനിലയിലുള്ള വെള്ളമാണ് കേട്ടോ. അമിതമായിട്ട് തണുത്ത വെള്ളം കുടിക്കുന്നത് ദഹനത്തെ സാവധാനത്തിലാക്കുന്നുള്ളതാണ്. അതുകൊണ്ട് മിതത്വം പാലിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കും.

0: 360 degree.
1: നമ്മൾ മാത്രം ഈ വെള്ളമൊക്കെ കറക്റ്റായി കുടിച്ചാൽ മതിയോ? ഇല്ല, കുട്ടികളെ കൂടി ഈ ഒരു ശീലം ശീലിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലേ. ഈ കുട്ടികളുടെ കാര്യത്തിൽ വെള്ളം കൂടി വളരെ പ്രധാനമാണ് കേട്ടോ. ഓടിക്കളിക്കുന്നതിനിടയിൽ അവർ വെള്ളം കുടിക്കാനായിട്ട് എപ്പോഴും മറന്നു പോവാറില്ലേ. ഇതവരിൽ പെട്ടെന്ന് ക്ഷീണം ഉണ്ടാക്കാനും ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനും ഒക്കെ കാരണമാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാട്ടർ ബോട്ടിലൊക്കെ നൽകിക്കൊണ്ട് അതുവഴി അവർക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവണം. എന്തിനാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകുമ്പോഴൊക്കെ കുപ്പിയിലെ വെള്ളം തീർത്തു വരണമെന്ന് അവരോട് എപ്പോഴും പറയേണ്ട കാര്യമാണ് കേട്ടോ. ഈ വെറുതെ വെള്ളം കുടിക്കാൻ പറയുന്നതിനേക്കാൾ അതിന്റെ ഗുണങ്ങൾ ഒരു കഥ പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് കുടിച്ചാൽ നിനക്ക് നല്ല ശക്തി കിട്ടും എന്നൊക്കെ പറയുന്നത് അവർ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ വീട്ടിലുള്ളവർ വെള്ളം കുടിക്കുന്നത് കണ്ടാൽ കുട്ടികളും അത് അനുകരിക്കും. അതുകൊണ്ട് വീട്ടിലെല്ലാവരും ഒരുമിച്ച് വെള്ളം കുടിക്കുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കാം. ആരോഗ്യകരമായ ഒരു തലമുറയെ വളർത്തിയെടുക്കാനായിട്ട് ഇത്തരം ചെറിയ ശീലങ്ങൾ സഹായിക്കും.

0: 360 degree.
1: അപ്പോ സുഹൃത്തുക്കളെ, 360 ഡിഗ്രിയിൽ ഇന്ന് നമ്മൾ സംസാരിച്ചത് എന്തിനെ പറ്റിയാണ്? വെള്ളം കുടിയെ കുറിച്ചാണല്ലേ. നമ്മുടെ ശരീരത്തിന്റെ ഭൂരിഭാഗവും വെള്ളമാണെന്ന കാര്യം ഇനി നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ഒരു വലിയ മാറ്റത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ല. ദാഹിക്കുന്നത് വരെ കാത്തു നിൽക്കാതെ ഇടയ്ക്കിടെ എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം കുടിച്ച് തുടങ്ങുന്നത് തന്നെ വലിയൊരു മാറ്റാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത കുറച്ച് ദിവസങ്ങൾ ഇത് കൃത്യമായി ചെയ്തു നോക്കൂ കേട്ടോ. നിങ്ങളുടെ ചർമ്മത്തിലും ഉന്മേഷത്തിലും വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ആരോഗ്യമുള്ള ഒരു ശരീരം സമാധാനമുള്ളൊരു മനസ്സ് നൽകുന്നില്ലേ. കൂടാതെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ഇങ്ങനെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് ഞാൻ എത്തും. 360 ഡിഗ്രിയാണ് പ്രിയ ശ്രോതാക്കൾ ഇത്രയും സമയം കേട്ടത്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആയില്ല. അപ്പോ വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിത് അഹലി ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 100% 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം കൊഴിഞ്ഞാമ്പാറ.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹ്ലിയ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹ്ലിയ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, ഐടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്. ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആന്റ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
1: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററികാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും ടി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പും വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29-ാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ PSCക്ക് ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
0: സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ മെയ് 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമാപ്പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്ര വ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 100 ബില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 ഉയർന്ന് 75,318 നിഫ്റ്റി 41 നേട്ടത്തിൽ 23,659 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി VD സതീശൻ. ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി, വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വിലവർദ്ധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
4: വളരെ കൃത്യനിഷ്ഠയുള്ള, കാര്യക്ഷമമായി ജോലി ചെയ്യുന്ന ഒരാള് റിസൈൻ ചെയ്തു പോവാണ് എന്ന് കരുതുക. അയാൾ ഉള്ളപ്പോ എല്ലാരും പറയുമോ പുള്ളിക്ക് ഭയങ്കര ജാടയാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അയാൾ അത്ര കൊള്ളൂല്ല, ആൾ അത്ര വെടിപ്പല്ല എന്നൊക്കെ പറയും. പക്ഷേ പുള്ളി റിസൈൻ ചെയ്ത് ലാസ്റ്റ് ഡേ അറ്റ് ഓഫീസ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, ആ ദിവസം നടത്തുന്ന ഒരു വിടവാങ്ങൽ പ്രസംഗം കേൾക്കണം. എല്ലാവർക്കും അയാളെ ടീമിന്റെ നട്ടല്. അദ്ദേഹം പോയി കഴിഞ്ഞ് ജോലി കുന്നുകൂടുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും ബോധം വരിക, അയ്യോ ആ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആയി തീർത്തേനേന്ന്. ദസ്തേവേസ്കി എന്ന വലിയ മനുഷ്യൻ, ആ സാഹിത്യകാരൻ പറഞ്ഞത് എത്ര സത്യമാണ് എന്ന് ഞാനിപ്പോ ആലോചിച്ചു പോവാണ് സുഹൃത്തുക്കളെ. എന്താണ് സംഗതി എന്ന് ഞാൻ പറയാം. ഇത് എഴുത്തോലയുടെ സമയമാണ്. എല്ലാവർക്കും എഴുത്തോലയിലേക്ക് സ്വാഗതം. ഒരു പാട്ട് കേട്ട് ചൊല്ലി.

0: മഴ മാറിയല്ലോ.
1: നിന്റെ റൊമാൻസ് ഒരു പൊടിക്ക് ഓവറായിരുന്നു.
0: ഡ്രീംസ് അല്ലേ കേട്ടോ ചേട്ടാ, ഇങ്ങോട്ട് മോശമൊന്നുമല്ല കേട്ടാ.
1: ഡ്രീംസ് അല്ല
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
3: People have beautiful things to say about you, but you must first die. ഒരുപാട് നല്ല കാര്യങ്ങള്, മനോഹരമായ കാര്യങ്ങള് നിങ്ങളെ കുറിച്ച് നിങ്ങളോട് ആളുകൾക്ക് പറയാനുണ്ടാകും. പക്ഷെ അവരൊന്നും അത് പറയൂല. ഇപ്പോ എപ്പോഴാ പറയാ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് പറയും. ഇന്നത്തെ ടോപ്പിക് കേട്ടിട്ട് കഴിയുമ്പോ ചിലപ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ലാതെ സെന്റി അടിക്കുകയാണ് എന്നുള്ളത്. ഫിയദോർ ദസ്തേവേസ്കി പണ്ട് പറഞ്ഞൊരു കാര്യമാണിത്. People have beautiful things to say about you, but you must first die. Simple ആയി പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും നമ്മളെ മൈൻഡ് ചെയ്തില്ല, പക്ഷേ ഒന്ന് മരിച്ചു നോക്കൂ എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അന്ന് തുടങ്ങും പുകഴ്ത്തലുകളുടെ പെരുമഴ. ഇതെന്താ, മരിച്ചാലേ നമുക്ക് വാല്യൂ ഉള്ളോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ദസ്തേവേസ്കി പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ ചിലപ്പോൾ കുറേ തോട്ട്സ് നിങ്ങളുടെ മനസ്സിലേക്ക് വരായിരിക്കും അല്ലേ. ജീവിച്ചിരുന്ന സമയത്ത് ഒരു ബിരിയാണി വാങ്ങിത്തരാൻ പറഞ്ഞ ഗൂഗിൾ പേ വർക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞവനാണ് മരിച്ചു കഴിയുമ്പോൾ നീ എന്റെ ചങ്കായിരുന്നു, ഗോൺ ടു സൂൺ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ദസ്തേവേസ്കി പറഞ്ഞ ഒരു അവസ്ഥ. നിങ്ങളൊരു സ്റ്റാർ ആകണമെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് പറയാനുള്ളത് ആ നിങ്ങളോടാണ്. അതൊക്കെ ഞാൻ പറയാം പാട്ടിന് ശേഷം. ഇതേ തോലയുടെ സമയമാണ് കൂടെയുള്ളത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഈ വാലിഡേഷൻ സീക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവര് പറയട്ടെ, അവരെന്തെങ്കിലും പറഞ്ഞാലല്ലേ എനിക്കൊരു ഇതുള്ളൂ, മോട്ടിവേഷൻ ഉള്ളൂ. അതെന്തേന്നും ആവശ്യമില്ല. ചിലപ്പോ ചില ആളുകൾ അൺഫോർച്ചുനേറ്റ്ലി, ചിലപ്പോ നിങ്ങള് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ ഒരു സർക്കിളിനിടയിലായിരിക്കും ചിലപ്പോ ആരും നല്ലത് പറയില്ലായിരിക്കും, അവര് നല്ലത് പറയാൻ പഠിച്ചിട്ടില്ലായിരിക്കും എന്ന് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റുമോ? വാലിഡേഷൻ സീക്കിംഗ് അങ്ങ് നിർത്തുക. നാട്ടുകാര് നമ്മുടെ ചരമ പ്രസംഗത്തിൽ എന്ത് പറയും എന്ന് ആലോചിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. അവരെപ്പോഴും ലേറ്റായിട്ടേ നല്ലത് പറയൂ എന്ന് ചിന്തിക്കുക. സ്വന്തം ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യുക. ആ ഒരു മെയിൻ ക്യാരക്ടർ എനർജി കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലെ മെയിൻ ക്യാരക്ടർ, മെയിൻ റോൾ ഒക്കെ നിങ്ങളാണ്, മറ്റുള്ളവർ പറയുന്ന അഭിപ്രായത്തിനല്ല എന്നുകൂടെ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനോ പാരൻസിനോ ഒക്കെ ഒരു ക്രെഡിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോഴേ ചെയ്യുക. അവർക്ക് വാല്യൂ ഉണ്ടെന്ന് മരിക്കുന്നതിന് മുൻപ് തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക. ആർക്കറിയാം, ഒരു ചെറിയ യു ആർ ഡൂയിങ് ഗ്രേറ്റ്, നിങ്ങൾ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ അന്ന് ചെയ്ത ആ കാര്യം സൂപ്പറാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഒരാളോട് പറയാനുണ്ടെങ്കിൽ അതങ്ങോട്ട് പറഞ്ഞേക്കും. ചിലപ്പോൾ അത് ഒരാളുടെ, ഒരു പക്ഷേ ഒരാളുടെ ലൈഫ് തന്നെ മാറ്റിയേക്കും എന്നുള്ളതാണ്. ആരും ഒന്നും പറയുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ എന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ ആവശ്യമേ ഇല്ല. മറ്റുള്ളവരുടെ അപ്രൂവലിന് വേണ്ടി കാത്തു നിൽക്കാതെ ഈ ദിവസം, നമ്മുടെ കയ്യിലുള്ള ഈ ഒരു നിമിഷം, അത് നമ്മൾ എവിടെയാണെങ്കിലും അടിപൊളിയാക്കുക, വൈബായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ഇടയ്ക്ക് എഴുത്തോലയിൽ വന്നിട്ട് ചില വാക്കുകൾ പറയും. ഞാൻ ഇന്നോളം പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാക്കുകളായിരുന്നു. കുറേ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ, പോസിറ്റിവിറ്റി ഉള്ള വാക്കുകൾ. പക്ഷെ ഇനി എനിക്ക് പറയാനുള്ളത് അട്ടർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കിനെ കുറിച്ചാണ്. ആ വാക്ക് ഏതാണ് എന്ന് ഞാൻ പറയാം. പക്ഷെ അതിനു മുന്നേ പാട്ട് വരുന്നുണ്ട്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. സ്റ്റേ ട്യൂൺ ടു അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: യുലജി എന്നൊരു വാക്ക്, യുലജി എന്ന വാക്ക് എനിക്ക്, എന്നെ സംബന്ധിച്ച് അത് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ യുലജി എന്ന് പറഞ്ഞാൽ എന്താന്നോ, അതിന്റെ മലയാള അർത്ഥം മരിച്ചുപോയ ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് നടത്തുന്ന ഒരു അനുശോചന പ്രസംഗമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ആൾക്കുള്ള ഒരു ഓസ്കർ സ്പീച്ച് പോലെയാണത്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് കല്ലറിയിൽ കൊണ്ടുവെക്കുന്ന കിലോ കണക്കിന് പൂക്കളേക്കാൾ വാല്യൂ ഉള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ റോസപ്പൂവിനായിരിക്കും. മാധവിക്കുട്ടി പറഞ്ഞ പോലെയല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ മരിച്ചു കഴിഞ്ഞ് കല്ലറയിൽ കൊണ്ടുപോയി പൂ വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുഷ്പം വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പൂക്കൾ നിരത്തി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിനു വേണ്ടി കാത്തിരിക്കാതെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അങ്ങ് പറഞ്ഞേക്കുക. നീ കൂടെയുള്ളത് വൈബാണ്, അടിപൊളിയാണ് നീ എന്നുണ്ടെങ്കിൽ അത് പിന്നീക്ക് പിന്നീക്ക് പറയാന്ന് പറഞ്ഞ് മാറ്റിവെക്കില്ല. നല്ല കാര്യങ്ങളൊക്കെ അപ്പപ്പോ ഓൺ സ്പോട്ടിൽ പറയണം എന്നുള്ളതാണ്. നാളെ നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പുകഴ്ത്തി പറയും എന്ന് നോക്കി ജീവിക്കാതെ ഇന്ന് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ മാസ് കാണിക്കുക എന്നതാണ് ബി ദ വൈബ് നോട്ട് ദി മെമ്മറി. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ നിങ്ങൾക്ക് എത്ര സ്പെഷ്യൽ ആണ് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ചിലപ്പോൾ ആ ഒരു വാക്ക് മാത്രം മതിയായിരിക്കും അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പം അങ്ങനെ ഒരു കാര്യമാണ്. അപ്പം ആ നെഗറ്റീവ് വാക്ക് എന്നെ സംബന്ധിച്ചൊരു നെഗറ്റീവ് വാക്കായിട്ട് തന്നെയാണ് തോന്നുന്നത്, യുലജി എന്ന വാക്ക്. ഒരാൾ മരിച്ച ശേഷം നടത്തുന്ന ഒരു, അയാളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു അനുശോചന പ്രസംഗം. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് നല്ലതാവേണ്ടത്, മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയേണ്ടത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതായിരിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പിയാണ് ഇത്രയും സമയം കൂടെ ചേർന്നത്. ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071695159400024764. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9496004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: കഴുത്തു വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ് കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. പ്ലസ് ടു കഴിഞ്ഞു മികച്ച കരിയറിനായി കേരളത്തിലെ ഏറ്റവും വലിയ എഡ്യു ഹെൽത്ത് ക്യാമ്പസിൽ പഠിക്കാം. അഹല്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് മാത്തമാറ്റിക്സിൽ 2026 അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BBA, BCOM, BA ജേർണലിസം എന്നീ ഹോണേഴ്സ് കോഴ്സുകൾക്കൊപ്പം CMA പരിശീലനവും ആഡ് ഓൺ കോഴ്സുകളും ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ ഹോസ്റ്റൽ സൗകര്യവും അഹല്യ ഗ്രൂപ്പിൽ പ്ലേസ്മെന്റ് അവസരങ്ങളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9188402716.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: Lesson without break. 90.4.

0: ശതമാനം 916 ഹോൾമാർക്ക് സ്വർണവും തമിഴ്നാട് വെള്ളി ആഭരണങ്ങളും നൽകുന്ന കൊഴിഞ്ഞാമ്പാറയിലെ വിശ്വസ്ത സ്ഥാപനം തൃശൂർ ജ്വല്ലറി, ബസ് സ്റ്റാൻഡിന്റെ നിർവശം, കൊഴിഞ്ഞാമ്പാറ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ.

0: അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499004570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: Story of life.
5: Lighten your life. Lighten.
6: നമ്മളിൽ പലരും ജീവിതത്തിലൊരു സുരക്ഷിതത്വം, സേഫ്റ്റി ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. ഏത് പ്രതിസന്ധിയിലും കൈപിടിക്കാനായിട്ട് ഒരാള്, സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഒരാള്, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാള്, തീരുമാനങ്ങൾ ചോദിക്കാൻ ഒരാള്, ഇങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ തണലിൽ നിൽക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം തോന്നും അല്ലേ. ആശ്വാസമല്ലേ, ഒരു തണലിൽ നിൽക്കുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടാറില്ലേ. കിട്ടും, എനിക്കിവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ ആ തണലിനൊരു മറുവശമുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠം ഇതാണ്, ആരുടെയും തണൽ പറ്റി ജീവിക്കരുത്. കാരണം ആ തണലിനപ്പുറത്തേക്ക് നിങ്ങൾ ഒരിക്കലും വളരാൻ പോകുന്നില്ല. ആ വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ചെറിയ ചെടിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മരം ആ ചെടിയെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ടാവും അല്ലേ. പക്ഷേ ആ വലിയ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴേക്ക് വീഴുന്ന വെളിച്ചം മാത്രമേ ആ ചെടിക്ക് കിട്ടുന്നുള്ളൂ, ആ ചെടിക്ക് ലഭിക്കുന്നുള്ളൂ. ആ വലിയ മരത്തിന് മുകളിലേക്ക് വളരാനോ സ്വന്തമായിട്ട് ആകാശം കീഴടക്കാനോ ആകാശം കാണാനോ ആ ചെറിയ ചെടിക്ക് ഒരിക്കലും കഴിയില്ല. അതുപോലെയാണോ മനുഷ്യന്മാരുടെ കാര്യവും. മറ്റൊരാളുടെ തണലിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ അയാളുടെ ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും അനുസരിച്ചാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കഴിവാണ് ഇല്ലാതായി പോകുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഇല്ലാതാകുന്നു. കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും, കഠിനമായ വെയിലേൽക്കേണ്ടി വരുമെങ്കിലും, സ്വന്തമായിട്ട് ഒരിടം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതിലാണ് ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. സ്വന്തം കാലിൽ നിന്ന് പഠിക്കുക. വെയിലും മഴയും ഏറ്റുകഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. മറ്റൊരാളുടെ സ്വാധീനം കൊണ്ടോ ഔദാര്യം കൊണ്ടോ വളരാൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തനതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ നേരിടുന്ന ഓരോ പ്രതിസന്ധിയും നിങ്ങളെ സ്വയം പര്യാപ്തനാക്കാനുള്ള പ്രകൃതിയുടെ വഴികളാണ് എന്ന് മനസ്സിലാക്കുക. ഈ തണൽ നൽകുന്നവർക്ക് നിങ്ങളെപ്പോ വേണമെങ്കിലും മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അന്ന് നിങ്ങൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ സ്വന്തമായിട്ടൊരു തണൽ സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് മഴ കൊള്ളണം, വെയിൽ കൊള്ളണം, മഞ്ഞ് കൊള്ളണം. ഒന്നും കൊള്ളാതെ ആരുടെയെങ്കിലും തണലിങ്ങനെ ജീവിക്കരുത്. ലോകം നിങ്ങളെ അടയാളപ്പെടുത്തേണ്ടത് മറ്റൊരാളുടെ നിഴലായിട്ടല്ല, മറിച്ച് സ്വയം പ്രകാശിക്കുന്ന ഒരു നക്ഷത്രമായിട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ തണലുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പഠിക്കുക. ആകാശത്തിൻ്റെ വിശാലതയിലേക്ക് ചിറകടിച്ചങ്ങ് ഉയരുക. ആദ്യം കുറച്ച് പ്രയാസം കാണും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ശരിയാണ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷേ ആ യാത്ര നിങ്ങളെ മികച്ച ഒരു മനുഷ്യനാക്കി മാറ്റും. മനസ്സിലായോ?

0: Story of life.
1: Lighten your life. Lighten.
2: നമ്മളിൽ പലരും ഒരു കാറ് ഓടിക്കുന്നത് പോലെയാണ് ലൈഫിനെ കാണുന്നത്. ശരിയല്ലേ? മുന്നിലെ വലിയ വിൻഡ്ഷീൽഡിലൂടെ നോക്കി യാത്ര ചെയ്യുന്നതിന് പകരം പുറകിലെ കാഴ്ചകൾ കാണിക്കുന്ന ആ ചെറിയ കണ്ണടയുണ്ടല്ലോ, റിയർ വ്യൂ മിറർ, അത് നോക്കിയിട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം നോക്കുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ സങ്കടപ്പെടുന്നത്. പോയ കാലത്തെ നഷ്ടങ്ങളും തകർന്നു പോയ ബന്ധങ്ങളും സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളും മാത്രമാണ് നിങ്ങളുടെ ചിന്തകളിൽ ഇപ്പോഴും ഉള്ളത്. ശരിയല്ലേ? ജീവിതം പുറകോട്ടല്ല, അത് മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്കായിട്ട് ധാരാളം നല്ല മനുഷ്യരും ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളും കാത്തിരിപ്പുണ്ട് അല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാസ്റ്റിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്? പഴയ ചില അനുഭവങ്ങൾ മോശമായതുകൊണ്ട് ഇനിയുള്ളവയും അങ്ങനെ ആകുമെന്ന് നമ്മൾ ഭയപ്പെടുന്നതുകൊണ്ടല്ലേ? എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഒരു പുസ്തകത്തിലെ ഒരു അധ്യായം മോശമായതുകൊണ്ട് ആ കഥ മുഴുവൻ മോശമാവും. നിങ്ങളുടെ ജീവിതം എന്ന പുസ്തകത്തിലെ ഇനിയുള്ള താളുകൾ മൊത്തം ശൂന്യമാണ്, ബ്ലാങ്കാണ്. അവിടെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ എഴുതി ചേർക്കാനായിട്ട് കാലം നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. നിങ്ങൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്ത എത്രയോ നല്ല മനുഷ്യര് ഈ ലോകത്തുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്നവരുണ്ട്, നിങ്ങളുടെ ചിരിക്ക് കാരണമാകുന്നവരുണ്ട്, നിങ്ങളുടെ തളർച്ചയിൽ താങ്ങാവുന്നവരുണ്ട്. അവരെവിടെയോ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പഴയ വാതിലുകൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടിരുന്നാൽ പുതിയ വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ കാണാതെ പോകില്ലേ? പോകും. പുതിയ വാതിലുകൾ തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ല, കാരണം പഴയ വാതിലുകൾക്ക് മുമ്പിൽ ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ്. മുന്നോട്ടുള്ള ഓരോ ചുവടും പുതിയൊരു അവസരമാണ്, ഒരു സാധ്യതയാണ്. പഴയ മുറിവുകളൊക്കെ ഉണങ്ങട്ടെ. നിങ്ങളെ വേദനിപ്പിച്ചവരോടും മടുപ്പിച്ചവരോടും പതുക്കെ പതുക്കെ അങ്ങ് വിട പറയുന്നതാണ് നല്ലത്. ആകാശം എത്ര വലുതാണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയേ പറ്റൂ. പുതിയ സൗഹൃദങ്ങൾക്കും പുതിയ അനുഭവങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ മനസ്സിൻ്റെ വാതിലിങ്ങനെ തുറന്നിടണം. ജീവിതം ഒരു പ്രവാഹമാണ്, ഒഴുകിപ്പോയ വെള്ളം തിരിച്ചു വരില്ല. പക്ഷെ പുതിയ നീരുറവ എപ്പോഴും ഇങ്ങനെ നിങ്ങളെ തേടിയെത്തിക്കൊണ്ടേയിരിക്കും. മുന്നോട്ട് നോക്കുക, അവിടെ പുഞ്ചിരിയോടെ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് ചില ആൾക്കാർ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും നിങ്ങൾക്ക് തരാൻ വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. പുറകിലെ കാഴ്ചകളൊക്കെ പോട്ടെ, മുന്നിലെ പ്രകാശം നിങ്ങളെ വഴി നയിക്കട്ടെ.

0: story of life.
1: Lighten your life. Lighten.
2: നിങ്ങളുടെ ഫോൺ എപ്പോഴും തിരക്കിലായിരിക്കും അല്ലേ? അല്ലേ, എപ്പോഴും തിരക്കിലായിരിക്കും. മെസ്സേജുകൾ വരുന്നു, കോളുകൾ വരുന്നു, സോഷ്യൽ മീഡിയാസിൽ നോട്ടിഫിക്കേഷൻസ് വരുന്നു. നമ്മൾ സന്തോഷമായിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും ഒരു വലിയ ലോകം തന്നെ ഉണ്ട് എന്ന് നമ്മൾ കരുതും. എന്നാൽ ജീവിതത്തിൽ ഒരു കനത്ത തിരിച്ചടി കിട്ടുമ്പോൾ, നമ്മൾ മാനസികമായോ സാമ്പത്തികമായോ തകർന്നിരിക്കുമ്പോൾ, നിങ്ങൾ ആ ഫോണിലേക്കൊന്ന് നോക്കിയിട്ടുണ്ടോ? നോക്കാറുണ്ടോ? പലപ്പോഴും ആ ഒരു ഫോൺ ചത്തുപോയിട്ടുണ്ടാവും അല്ലേ. ഫോൺ ഇങ്ങനെ ചത്തതുപോലെ അനങ്ങാതിരിക്കുമായിരിക്കും. ഒരു ബോഡി പോലെ കിടപ്പുണ്ടാവും അല്ലേ. ഒരൊറ്റ മെസ്സേജ് പോലും നിങ്ങളെ തേടി വരില്ല. ഒരൊറ്റ മെസ്സേജ് ആരും അയക്കില്ല. ഒരാളും വിളിക്കില്ല. സോഷ്യൽ മീഡിയയിൽ ഒരാൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യില്ല. അവിടെയാണ് മനുഷ്യബന്ധങ്ങളുടെ പൊരുള് നമ്മൾ തിരിച്ചറിയുന്നത്. നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ റിംഗ് ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ വിജയിക്കുമ്പോൾ വരുന്ന ആ കോളുകൾ എടുക്കരുത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം, പക്ഷേ തിരിച്ചറിവുകൾ എന്ന് പറയുന്നത് അത് കൈപ്പുള്ള തന്നെയാണ്. നിങ്ങൾ തകർന്നു നിൽക്കുമ്പോൾ നിങ്ങളുടെ നിശബ്ദത തിരിച്ചറിയാത്തവർക്ക് നിങ്ങളുടെ വിജയത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ എന്ത് അർഹതയാണുള്ളത്? വിജയിക്കുമ്പോൾ കൂടെ നിൽക്കാനായിട്ട് 1000 പേരുണ്ടാവും. കാരണം അവർക്ക് നിങ്ങളുടെ വിജയത്തിലാണ് താല്പര്യം, അല്ലാതെ നിങ്ങളിൽ ഒരു താല്പര്യമില്ല. ആരും വിളിക്കാനില്ലാത്ത ആ ഇരുണ്ട രാത്രികളാണ് നിങ്ങളെ ഇന്നത്തെ നിങ്ങളാക്കി മാറ്റിയത്. നിങ്ങളുടെ കണ്ണുനീരും കഷ്ടപ്പാടും ആരും കണ്ടില്ല. എന്നിട്ടും നിങ്ങൾ തോറ്റുകൊടുക്കാതെ പോരാടി വിജയിച്ചിട്ടുണ്ട് എങ്കിൽ, ആ വിജയത്തിൻ്റെ മധുരം നുണയേണ്ടത് നിങ്ങൾ തകർന്നിരുന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആ ചുരുക്കം ചില മനുഷ്യരില്ലേ, അവരോടൊപ്പം മാത്രമാണ്. അവസരവാദികളെ തിരിച്ചറിയണം. പ്രകാശമുള്ളപ്പോൾ മാത്രം കൂടെ നിൽക്കുന്ന നിഴലുകളെ പോലെയുള്ള മനുഷ്യരെ ജീവിതത്തിൽ നിന്ന് പതുക്കെ പടിയിറക്കി വിടണം. നിങ്ങൾ വീണപ്പോൾ കൈപിടിക്കാത്തവർക്ക് നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ കൈയടിക്കാനായിട്ട് അവകാശമുണ്ടോ? നിങ്ങളുടെ സന്തോഷത്തേക്കാൾ നിങ്ങളുടെ സങ്കടങ്ങളെ മാനിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുക്കുക. വിജയിക്കുമ്പോൾ വരുന്ന ഓരോ കോളിലും സ്നേഹമൊന്നും ഉണ്ടാവില്ല, മറിച്ചൊരു ആവശ്യം ഉണ്ടാകും. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ വീഴ്ചകളിൽ നിങ്ങളെ തനിച്ചു വിടില്ല. അങ്ങനെയുള്ളവരെ മാത്രം ചേർത്ത് പിടിക്കുക. ലോകം നിങ്ങളെക്കുറിച്ച് എന്ത് പറയുമെന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളുടെ മനസ്സാക്ഷി എന്തു പറയുന്നു എന്നത് മാത്രം ചിന്തിച്ചാൽ മതി. വീഴ്ചകളിൽ മറന്നവരെ വിജയങ്ങളിൽ നിങ്ങൾ മറക്കുക. ആത്മാഭിമാനത്തോടെ ജീവിക്കണം. കൂടെ നിർത്തേണ്ടവരെ മാത്രം കൂടെ നിർത്തിയാൽ മതി.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9 4 9 6 0 0 4 5 7 0. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: ഇത് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളുടെ സമയമാണ്. ഇനിയുള്ള 1 മണിക്കൂർ സമയം ഞാനും ഓർമ്മയിൽ ഉണരും ഗാനങ്ങളും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഇന്ന് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിലൂടെ കേൾക്കുവാൻ പോകുന്ന പാട്ടുകൾ ഹിന്ദോളം എന്ന രാഗത്തിൽ ചെയ്ത പാട്ടുകളാണ്. ഹിന്ദോള രാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരു രാഗമാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഹിന്ദോള രാഗത്തിൽ പിറന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭരതൻ എന്ന ഡയറക്ടർ ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് ഹിന്ദോളം എന്ന രാഗത്തിൽ. ഭരതൻ എന്ന ആ ഒരു വലിയ സംവിധായകന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രാഗമാണ് ഹിന്ദോള രാഗം. ഇന്ന് നമ്മൾ ഭരതൻ സിനിമകളിലെ പാട്ടുകളല്ല, അല്ലാതെ ഹിന്ദോള രാഗത്തിലുള്ള പാട്ടുകളാണ് നമ്മൾ ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ഹിന്ദോള രാഗത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഹിറ്റ്സ് മ്യൂസിക് ഡയറക്ടേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു രാഗമാണ് ഈ രാഗത്തിലെ പാട്ടുകൾ. അതിൽ ആദ്യം നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ട് 1973 ഇറങ്ങിയിട്ടുള്ള ചുക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ദേവരാജൻ മാസ്റ്റർ കോമ്പിനേഷനിൽ പുറത്തിറങ്ങിയ പാട്ടാണ് വെൻചന്ദ്രലേഖയൊരപ്സര സ്ത്രീ എന്ന പാട്ട്. ദാസേട്ടന്റെ പഴയകാല ശബ്ദം, വല്ലാത്തൊരു മാസ്മരികത ഈ ഒരു പാട്ടിനുണ്ട്. ഹിന്ദോള രാഗത്തിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഒരു പാട്ട്. ഞാൻ ഈ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ദേവരാജൻ മാസ്റ്ററുടെ പാട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്ക ഗാനങ്ങളും പല വെറൈറ്റി ഓഫ് സോങ്സ് ആണ്, പല വെറൈറ്റി ഓഫ് ട്യൂൺസ് നമുക്ക് തന്നിട്ടുണ്ട് ദേവരാജൻ മാസ്റ്റർ. പക്ഷെ എല്ലാം ഹൈലി ക്ലാസിക്കൽ ആയിട്ടുള്ള പാട്ടുകളാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ടും ഹിന്ദോള രാഗത്തിന് നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു പാട്ടാണ് വെൻചന്ദ്രലേഖയ ഒരു അപ്സര സ്ത്രീ എന്ന പാട്ട്. വയലാറിന്റെ വരികൾ ഒരു രക്ഷയില്ല, നമുക്ക് ആ പാട്ട് കേൾക്കാം. ചുക്ക് എന്ന സിനിമയിലെ പാട്ട്, 1973 റിലീസ് ചെയ്ത പാട്ട്.

ഇനി നമുക്ക് രണ്ടാമത്തെ പാട്ടിലേക്ക് പോകാം. ഈ പാട്ട് ഒരു സിനിമാ പാട്ടല്ല, പക്ഷേ എല്ലാവരും കേട്ടിരിക്കാം. ഈ പാട്ട് ഒരു കാലത്ത് റേഡിയോയിലൂടെ നമ്മൾ സ്ഥിരമായി കേട്ടിരുന്ന ഒരു പാട്ടാണ്. ഈ ഒരു ലളിത ഗാനമാണ്, എം ജി രാധാകൃഷ്ണൻ സാറിന്റെ കമ്പോസിഷൻ. മിക്കവാറും പാട്ടുകളെ അതിയായി ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ പാട്ട് കേട്ടിട്ടുണ്ടാകും. അത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്ന പാട്ട്. ഒരു ലളിത ഗാനമാണ്, ഒരു സിനിമാ ഗാനമല്ല, ഒരു ലളിത ഗാനമാണ്. ഹിന്ദോളം എന്ന രാഗത്തിൽ എം ജി രാധാകൃഷ്ണൻ സാറ് കമ്പോസ് ചെയ്ത ഗാനം.

ഹിന്ദോള രാഗത്തിൽ ചെയ്ത ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലളിത ഗാനമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. മരിക്കുന്നില്ല ഞാൻ എന്ന സിനിമയിലെ ഗാനമാണ് ചന്ദന മണിവാതിൽ പാതിചാരി എന്ന പാട്ട്. 1988 ഏഴാച്ചേരി രാമചന്ദ്രൻ സാറിന്റെ ഏഴഴകുള്ള വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ അതിമനോഹരമായി സംഗീതം കൊടുത്ത് ജി വേണുഗോപാൽ എന്ന ഗായകൻ പാടിയിട്ടുള്ള പാട്ട്. കേൾക്കുന്തോറും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടാണ്. പ്രത്യേകിച്ച് ഇതിന്റെ തുടക്കത്തിലെ ഒരു ഹമ്മിങ് ഉണ്ടല്ലോ. പണ്ട് ആകാശവാണിയിൽ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ തുടങ്ങുന്നത് ഈ ഒരു ഹമ്മിങ്ങോടെ ആയിരുന്നു എന്നുള്ളതാണ്. ഹൈലി നൊസ്റ്റാൾജിയാണ് പലർക്കും ഈ ഒരു ഹമ്മിങ്, ഈ ഒരു പാട്ട്. ഈ പാട്ടിന്റെ ലിറിക്സിനകത്ത് മറ്റൊരു പ്രത്യേകത എന്തെന്നുള്ളത്, ഈ പാട്ടിന്റെ വരികൾക്കകത്ത് ആ രാഗത്തിന്റെ പേര് പറയുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ ചന്ദന മണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി, ഇങ്ങനെയാണ് തുടക്കം ഹിന്ദോള രാഗത്തിലെ ഗാനം.

94 ഇറങ്ങിയ ഒരു പാട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇതൊരു ഒരു റൊമാൻറ്റിക് സോങ് ആണോ എന്ന് ചോദിച്ചാൽ അത് റൊമാൻറ്റിക് ട്രാക്കാണ്. പക്ഷേ ചില ഡാൻസ് എലമെൻറ്റ്സ് കൂടെ വരുന്നുണ്ട്. ഒരു ഡാൻസ് ഹിറ്റും കൂടെ ആയി മാറിയൊരു പാട്ടാണ് ആ ഒരു സമയത്ത് ഈ ഒരു പാട്ട്. കാശ്മീരം എന്ന സിനിമയിലെ പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതിയിട്ടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ സംഗീതം, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ എന്നിവർ ചേർന്ന് പാടിയ ഹിന്ദോള രാഗത്തിലെ അടുത്ത ഗാനത്തിലേക്ക്.

എൻ ജി രാധാകൃഷ്ണന്റെ തന്നെ അടുത്തൊരു ഹിന്ദോള രാഗത്തിലെ പാട്ടിലേക്കാണ് ഇനി. അല്ലികളിൽ അഴകലയോ എന്ന പാട്ട് പ്രജ എന്ന സിനിമയിലെ ഗാനമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വരികളാണ് ഈ പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ഗിരീഷ് പുത്തഞ്ചേരിക്ക് കോടി പ്രണാമം. 2001 ഇറങ്ങിയ പ്രജ എന്ന സിനിമയിലെ പാട്ട് എം ജി ശ്രീകുമാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഡ്യുവറ്റ് സോങ്.

ഇനി നമുക്ക് മലയാളികളല്ലാത്ത രണ്ട് ഗ്രേറ്റ് കമ്പോസേഴ്സിലേക്ക് നമുക്ക് പോവാം. ഇവരെ മാറ്റി നിർത്തി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ആദ്യത്തെ ആൾ എ ആർ റഹ്മാനാണ്. എ ആർ റഹ്മാൻ ഇല്ലാതെ ഒരു പ്ലേലിസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആവുന്നില്ല. മറ്റൊരാള് മലയാളി അല്ലെങ്കിൽ പോലും നമ്മൾ മലയാളിയായിട്ട് ഇങ്ങ് സ്വീകരിച്ചിട്ടുള്ള വിദ്യാജിയാണ്, നമ്മുടെ സ്വന്തം വിദ്യാസാഗർ. അപ്പോൾ വിദ്യാജിയുടെ പാട്ടുകളും അതുപോലെ എ ആർ റഹ്മാന്റെ പാട്ടുകളിലും ഹിറ്റായിട്ട് നിൽക്കുന്ന രണ്ട് ഗാനങ്ങൾ, ഹിന്ദുള രാഗത്തിലുള്ള രണ്ട് പാട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം എ ആർ റഹ്മാന്റെ പാട്ട് കേൾക്കാം. അദ്ദേഹം 94 മെയ് മാതം എന്ന സിനിമയ്ക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു ഗാനമാണ് മാർഗഴി പൂവേ എന്നൊരു പാട്ട്. വൈരമുത്തുവിന്റെ വരികൾ ശോഭാ ശങ്കർ എന്ന സിംഗറാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്.

2000 കാലഘട്ടത്തിൽ ഇറങ്ങിയ മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രം. ആ സിനിമയിൽ വിദ്യാജി യൂസഫ് അലി കീച്ചേരി കോമ്പിനേഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ സോങ് ഉണ്ടായിരുന്നു. യൂസഫ് അലി കീച്ചേരി മാഷിന്റെ അത്യുഗ്രനായിട്ടുള്ള പാട്ട്, അത്യുഗ്രനായിട്ടുള്ള വരികൾ കമലിന്റെ സംവിധാനത്തിലാണ് മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രം ഇറങ്ങുന്നത്. യൂസഫ് അലി കീച്ചേരിയുടെ ആ ഒരു തുടക്കം തന്നെ, ദ്വാദശിയിൽ മണി ദീപിക മുഴങ്ങി, എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ പറ്റുക എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. പാട്ട് മുഴുവനായിട്ടൊന്ന് വായിച്ചു നോക്കുമ്പോൾ വിദ്യാജിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഗീതം, ആ സംഗീതം ഹിന്ദോള രാഗത്തിലാണ്, ആ ഈണം മുഴുവൻ ഹിന്ദോള രാഗത്തിന്റെ ഭംഗിയാണ് നമ്മൾ കേൾക്കുന്നത്. ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. 2000 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മധുര നൊമ്പരക്കാറ്റ് എന്ന ചിത്രത്തിൽ ഒരു പ്രത്യേക ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന

2001 ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ദീപൻ ചാറ്റർജി സംഗീത സംവിധാനം ചെയ്ത് നമുക്ക് തന്നൊരു പാട്ടാണ് പാടാം വനമാലി എന്ന പാട്ട്. കാക്കക്കുവിലെ ഈ ഒരു ഗാനം ഹിന്ദുള രാഗത്തിലുള്ള പാട്ടാണ്. നമുക്ക് ആ പാട്ടിലേക്ക് പോവാം ഇനി.

എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര, കല്യാണി മേനോൻ എന്നിവർ ചേർന്ന് പാടിയ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. കാക്കക്കുയിൽ എന്ന സിനിമയിലെ പാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഹിന്ദോളം എന്ന രാഗത്തിലെ ഏറ്റവും ഭംഗിയുള്ള പാട്ടുകളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരുപാട് പാട്ടുകൾ, ഇപ്പൊ കേട്ട എല്ലാ ഗാനങ്ങളും എന്റെ ഒരു ഫേവറേറ്റ് പ്ലേലിസ്റ്റിലുള്ള പാട്ടുകൾ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ള പാട്ടുകൾ തന്നെയാണ്. അടുത്തത് എന്റെ ഒരു ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ടാണ്, ശ്രീ ശരത് കൈതപ്രം. ഇവർ രണ്ടുപേരും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയ പാട്ട് എന്റെ സിന്ദൂര രേഖയിലെങ്ങോ എന്ന ഗാനം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്ലേ ചെയ്യാറുള്ള ഒരു പാട്ട് കൂടിയാണ് സിന്ദൂര രേഖയിലെ ഈ ഒരു ഗാനം. ദാസേട്ടനും ചിത്രജീശിയും ചേർന്ന് പാടിയൊരു ഡുവറ്റാണ്. ഹിന്ദോളം എന്ന രാഗത്തിലാണ് ഈ ഒരു പാട്ടുള്ളത്.

2005 മയൂഖം എന്ന സിനിമ ഇറങ്ങുന്നു. ആ സിനിമ അങ്ങനെയധികം പ്രശസ്തി നേടിയ ഒരു സിനിമയല്ല, വലിയൊരു വിജയം നേടിയ സിനിമയല്ല, ഒരു ആവറേജ് കളക്ഷൻ ഒക്കെ നേടിപ്പോയൊരു സിനിമയാണ് മയൂഖം. മയൂഖത്തിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. അതിലൊന്ന് ഹിന്ദുള രാഗത്തിലുള്ള പാട്ടാണ്, ബോംബെ രവിയുടെ ഈണാണ്. ബോംബെ രവിയുടെ അവസാന കാലഘട്ടത്തിലൊക്കെ നമുക്ക് കിട്ടിയൊരു സിനിമയാണ് മയൂഖം എന്ന സിനിമ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതിയിട്ടുള്ള വരികൾക്കാണ് ബോംബെ രവി ഈണം പകർന്നത്. ആ ഈണം ഹിന്ദോള രാഗത്തിലാണ്, ദാസേട്ടനാണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ഹിന്ദോള രാഗത്തിലുള്ള പാട്ടുകൾ ഇതാ ഈ ഒരു പാട്ടോടുകൂടി അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേട്ടുമുട്ടാം. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടും വരയ്ക്കും. കേട്ടുകൊണ്ടേ ഇരിക്കുക FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ അരികിൽ. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിദഗ്ധരായ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, മികവുറ്റ കായിക പരിശീലനം. നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ അത്യാധുനിക പഠന സൗകര്യങ്ങളോടെ കാത്തിരിക്കുന്നു അഹല്യ പബ്ലിക് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9499045570. അഹല്യ പബ്ലിക് സ്കൂൾ, പാലക്കാട്. അറിവിന്റെ പുതിയ ലോകം.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000012.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.